ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് ജൂൺ 5-ന്റെ തട്ടകത്തിലാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1873 ജൂൺ 5 സാൻസിബാറിലെ അടിമച്ചന്ത അവസാനിച്ചു. 1984 ജൂൺ 5 പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദികളെ അമർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ കരസേന നടപ്പിലാക്കിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഭീകരയുദ്ധം. 9 മണിക്കൂറോളം നീണ്ട യുദ്ധം. ഇന്ത്യൻ കരസേനാ ഭടന്മാരും ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള ഭീകരരും തമ്മിൽ സിഖ്മത വിശ്വാസികളുടെ പുണ്യക്ഷേത്രമായ സുവർണക്ഷേത്രത്തിൽ വെച്ച് നടന്ന യുദ്ധം സ്വതന്ത്ര ഖാലിസ്ഥാൻ രാഷ്ട്രവാദത്തിന് വിരാമമായിരിക്കുന്നു. 2015 ജൂൺ 5 പുരോഗമന ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ എൻ എം മുഹമ്മദ് അലി അന്തരിച്ചിരിക്കുന്നു. മതവും മനുഷ്യനും, മുഹമ്മദ് എന്ന മനുഷ്യൻ, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, ശാക്യമുനിയുടെ നാട്ടിൽ എന്നീ കൃതികൾ രചിച്ച ഡോക്ടർ എൻ എം മുഹമ്മദ് അലി കരുണാസായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ മനോരോഗ വിദഗ്ധൻ കൂടിയായിരുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ടു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിന് വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത് വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ച് കുറേയേറെ ആയപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവ്വം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത് അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ് മനുഷ്യനുള്ളത് എന്നോർക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഒരു കാലത്ത് അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായൊരു വാണിജ്യ മുദ്രയായിരുന്നു മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്നത്. അഭിമാനോജ്വലമായൊരു വാണിജ്യ മുദ്രയായിരുന്നു അത്. വിശ്വസ്തത, മൂല്യം, ഗുണമേന്മ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു വാണിജ്യ മുദ്രയായിരുന്നു അത്. ഒപ്പം അതിശക്തമായൊരു പ്രചോദനത്തിന്റെ ചരിത്രവും അതിന്റെ പിന്നിലുണ്ട്. സമർപ്പണം, ദൃഢചിത്തത, ഉത്സാഹം, കഠിനമായ ശ്രമം, ഏകോപനം എന്നിവയെല്ലാം ഈ വാണിജ്യ മുദ്രയുടെ ചരിത്ര പഥങ്ങളിൽ അടയാളം ചെയ്തിരിക്കുന്നു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന വാണിജ്യ മുദ്ര ഇന്നും അതിതീവ്രമായ ആഗ്രഹത്തിന്റെയും സുദൃഢമായ വിശ്വാസത്തിന്റെയും സ്ഥിരപരിശ്രമത്തിന്റെയും പര്യായമായിരിക്കുന്നു. ഈ വാണിജ്യ മുദ്രയെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത് മെയ്ഡ് ബൈ എഡിസൺ എന്നതായിരിക്കും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സാങ്കേതിക വിദഗ്ധനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ്, ഗ്രാമഫോൺ, ഡിക്റ്റാഫോൺ, സിനിമാ പ്രൊജക്ടർ എന്നിങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വഴി എഡിസൺ വളരെ സമ്പന്നനാകുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തി കൊണ്ടും ധനം കൊണ്ടും പ്രതാപിയായി എഡിസൺ ജ്വലിച്ചു നിൽക്കുന്ന കാലം. ഒരു ദിവസം പ്രാകൃത വേഷധാരിയായ ഒരു യുവാവ് എഡിസനെ കാണാനെത്തി. അന്നത്തെ കാലത്ത് പ്രഭുവായ എഡിസനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പല കടമ്പകളും കടന്നാണ് അയാൾ എഡിസന്റെ ബംഗ്ലാവിലെത്തിയത്. തന്നെ കാണാൻ ഒരു ഭിക്ഷാന്തേഹി വന്നു നിൽക്കുന്നു എന്നറിഞ്ഞ എഡിസൺ സെക്രട്ടറിയെ വിളിച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. നിവൃത്തിയില്ലാതെ എഡിസൺ പുറത്തേക്ക് വന്നു. നിങ്ങൾക്കെന്ത് വേണം? എന്തിനാണ് നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്തിയാൽ മതിയോ? അയാൾ പറഞ്ഞു. എഡിസൺ, എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായമോ ജോലിയോ വേണ്ട. അതിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എഡിസൺ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ വ്യാപാര പങ്കാളിയാകണം. അതിനാണ് ഞാൻ വന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായ, കണ്ടാൽ ഭിക്ഷക്കാരനെ പോലെ തോന്നുന്ന അയാൾക്ക് വ്യാപാര പങ്കാളിയാകണം എന്ന് പറഞ്ഞത് കേട്ട് എഡിസന്റെ സെക്രട്ടറിക്ക് ചിരി വന്നു. എന്നാലാകട്ടെ, എഡിസന്റെ ഭാവം മറ്റൊന്നായിരുന്നു. അതേക്കുറിച്ച് എഡിസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അയാളുടെ വസ്ത്രങ്ങൾ പഴയതും മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായിരുന്നു. ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ശരീരപ്രകൃതമായിരുന്നു അയാൾക്ക്. ശരിക്കും ഒരു ഭിക്ഷാടക രൂപം. എന്റെ ബിസിനസ് പാർട്ട്ണർ ആകണമെന്ന് അയാൾ പറയുന്നത് വേണമെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരാളുടെ ജൽപ്പനമായി എനിക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ തിളക്കം കേവലം ഒരു വഴിപോക്കിന്റേതോ മാനസിക രോഗിയുടേതോ ഭിക്ഷാടകന്റേതോ ആയിരുന്നില്ല. അതിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. അതിതീവ്രമായ ആഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. വന്ന കാര്യം സാധിക്കാതെ അയാൾ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, എഡ്വിൻ ബാൻസ്. ഞാനൊരു ചെറിയ സംരംഭത്തിൽ ബാൻസിനെ പങ്കാളിയാക്കി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അധികം വൈകാതെ എഡിസൺ ബാൻസ് പങ്കാളിത്തം കരുത്താർജിച്ചു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന ലോഗോ അമേരിക്കൻ ജനത ഏറ്റെടുത്തു. നോക്കൂ, മുഷിഞ്ഞ വേഷമോ ദാരിദ്ര്യമോ മുൻപരിചയക്കുറവോ ഒന്നുമല്ല കാര്യം. അതിതീവ്രമായ ഇച്ഛാശക്തി, ജീവിത അഭിലാഷത്തിന്റെ കരുത്ത്, അതേക്കാൾ വലുതായി ജീവിത വിജയത്തിന് മറ്റൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ മറ്റൊരാളുടെ ജീവിത വിജയത്തിന്റെ പുസ്തകം വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവിതത്തിന് വേണ്ടത് ജീവിക്കുവാനുള്ള അതിതീവ്രമായ ആഗ്രഹം തന്നെയാണ്. അതുണ്ടെങ്കിൽ ആത്മവിശ്വാസവും നിസർഗസിദ്ധമായ കഴിവുകളുമെല്ലാം തനിയെ മുള പൊട്ടിവരും, വികാസം പ്രാപിക്കും. ഓർക്കുക, 1000 മൈൽ നീണ്ട ഒരു ദീർഘയാത്രയാണെങ്കിലും അതാരംഭിക്കുന്നത് ഒരു ചുവടുവയ്പ്പോടുകൂടിയാണ്. ജീവിതത്തിന്റെ വിജയം അവരവരിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന ബോധമുണ്ടായാൽ മതി ജീവിതം വിജയതിലകമണിയാൻ എന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. പാർലമെന്റ് ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക്ക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാശിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുകെ വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എക് പേഡ് മാ കെ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടയിലും നടത്തും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേനെ അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നുശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമി ഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:30 മത്സരം. വൈകിട്ട് 3:30 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5 ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യോന്യമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ

മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിര ഉത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ലിറ്റിൽ മാഗസിനുകളെ കുറിച്ച് കേൾക്കാം. സാംസ്കാരിക രംഗത്തെ പുതുചലനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് രംഗത്തെത്തിയ ചെറുമാസികകൾ, വേറിട്ട ചിന്തകൾ ആവിഷ്കരിച്ച ലിറ്റിൽ മാഗസിനുകൾ, ഗൗരവമായ സാംസ്കാരിക വിചിന്തനത്തിന്റെ ഭാഗമാണ് ചെറുമാസികകൾ. 1950 എം ഗോവിന്ദൻ ആരംഭിച്ച നവസാഹിതിയാണ് കേരളത്തിലെ ലിറ്റിൽ മാഗസിൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഉള്ളടക്കം, അവതരണം, വിതരണം എന്നിവയിലെല്ലാം സമാന്തര സംവിധാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നവസാഹിതി മലയാള പത്രപ്രവർത്തന രംഗത്ത് ഒരു ബദൽ വഴി വെട്ടിത്തെളിച്ചു. ആധുനികത പിറന്നപ്പോൾ അതിലേക്ക് വരാൻ മടിച്ചു നിന്നവർക്ക് അതൊരു താക്കീതായി മാറി. നവസാഹിതിക്ക് ശേഷം 1957 തിരുവനന്തപുരത്ത് നിന്നും ഗോപുരം ആരംഭിച്ചു. അധികകാലം അത് മുന്നോട്ടു പോയില്ല. 1963 എം ഗോവിന്ദൻ സമീക്ഷ പുറത്തിറക്കി. എം ഗോവിന്ദന്റെ തന്നെ അന്വേഷണം എന്ന ചെറുമാസികയും റാഡിക്കൽ ഹ്യൂമനിസം എന്ന ആശയത്തിന്റെ വക്താവായി. അയ്യപ്പ പണിക്കർക്ക് ആധുനികതയുടെ പ്രഭാതരശ്മികൾ എത്തിക്കാനായത് സമീക്ഷയിലൂടെയായിരുന്നു. കടമ്പനെട്ടയുടെ ആദ്യ കവിത അച്ചടിച്ചു വന്നതും സമീക്ഷയിലൂടെ തന്നെ. എന്നാൽ സമീക്ഷയ്ക്കും മറ്റ് ലിറ്റിൽ മാഗസിനുകളെ പോലെ തന്നെ അധികം പിടിച്ചു നിൽക്കാനായില്ല. 1968 മുതൽ 1971 വരെ നിലനിന്ന ഒരു ചെറുമാസികയായിരുന്നു യുഗരശ്മി. 1973 ജനുവരിയിൽ എ അയ്യപ്പന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ മാസികയാണ് അക്ഷരം. 1970 നവംബറിൽ ഏറ്റവും വലിയ വായനക്കാർക്കുള്ള ഏറ്റവും ചെറിയ മാസിക എന്ന പരസ്യത്തോടെ ജ്വാല പുറത്തിറങ്ങി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറത്തിറങ്ങിയ ചെറുമാസികയായിരുന്നു പ്രസക്തി. തലശ്ശേരിയിൽ നിന്നാണ് സമസ്യ പുറത്തിറങ്ങിയത്. 70-കളുടെ അവസാനം രൂപം കൊണ്ട ജനകീയ സാംസ്കാരിക വേദിയുടെ മുഖപത്രമായിരുന്നു പ്രേരണ. 1977 ഓഗസ്റ്റിൽ രസന രംഗത്ത് വന്നു. വർത്തമാനകാലത്തെ പുതുദിശയിൽ ചിന്തിപ്പിച്ച ചെറുമാസികയായിരുന്നു സംക്രമണം. വയലാറും മങ്കമ്പ് ഗോപാലകൃഷ്ണനും പത്രാധിപരായി പ്രവർത്തിച്ച അന്വേഷണം മദ്രാസിയിൽ നിന്നായിരുന്നു പുറത്തിറങ്ങിയത്. ജി ശങ്കരക്കുറുപ്പ് പത്രാധിപരായിരുന്ന ലിറ്റിൽ മാഗസിന്റെ പേര് തിലകം എന്നായിരുന്നു. വായനശാല, ബോധി, നിയോഗം, പക്ഷിക്കൂട്ടം, സമതാളം, പ്രഭാവം, നിത്യത, ശിഖ, സംവാദം, വിചിന്തനം, കോലായ എന്നിവയെല്ലാം ശ്രദ്ധേയമായ ലിറ്റിൽ മാഗസിനുകളായിരുന്നു. ഇതിൽ ബോധിയാണ് ജോൺ എബ്രഹാം എന്ന കഥാകൃത്തിനെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. നൈതികവേദിയുടെ ആഭിമുഖ്യത്തിൽ സിവിക് ചന്ദ്രന്റെ പത്രാധിപത്യത്തിൽ പാഠഭേദം രംഗത്തുവന്നു. 1969 പ്രസിദ്ധീകരിച്ച മനഃശാസ്ത്ര മാസികയായിരുന്നു സൈക്കോ. കെ വേണുവിന്റെ പത്രാധിപത്യത്തിൽ ഇൻഖിലാബും പുറത്തിറങ്ങി. സ്ട്രീറ്റ്, പൂർവോദയം, ദളം, പിറവി, ലിപി, വര, ശബ്ദം, ആരണ്യകം തുടങ്ങി നിരവധി ലിറ്റിൽ മാഗസിനുകൾ. നെടുമ്പങ്ങാടിന്റെ ശബ്ദമായി ഉദയൻ മേലാങ്കോടിന്റെ പത്രാധിപത്യത്തിൽ തെറ്റാടി, ക്വിൽ എന്നിവയും എൽ ആർ മധുജന്റെ പത്രാധിപത്യത്തിൽ അമ്പ് എന്ന ചെറുമാസികയും പുറത്തിറങ്ങി. പയ്യന്നൂർ കോളേജിലെ സുവോളജി ക്ലബിന്റെ വാർഷിക പതിപ്പായി ഇറങ്ങിയ മൈനയാണ് ആദ്യ പരിസ്ഥിതി മാസിക. സൂചിമുഖിയും ഒരു പരിസ്ഥിതി മാസികയാണ്. മണമ്പൂർ രാജൻ ബാബുവിന്റെ ഇന്ന്, നൂറനാട് മോഹന്റെ ഉണ്മ, ജയകുമാർ തീർത്ഥത്തിന്റെ ധനു എന്നിവയെല്ലാം ഇൻലൻഡ് മാസികകളാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

കോലാഹലം ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനിമുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമുക്കൊരു കൊടുങ്കാറ്റായി തീരാം, മന്ദമാരുതൻ വേണ്ട കാറ്റിൻ്റെ കൂരമ്പാവാം. നന്ദിനി നമുക്കൊരു കൊടുങ്കാറ്റായി തീരാം, മന്ദമാരുതൻ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ UK വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും UK വിദേശകാര്യ സെക്രട്ടറി എവച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ UK ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പ് തുറക്കുന്നതിനുള്ള അംഗീകാര പത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വില വർധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
3: India's flex fuel journey expands from two wheelers to four wheelers, and this transition is significant. Today India has over 30 crore two wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
1: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്തു നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോള താപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻ ിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേട് മാക്കേ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തെ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി U18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ 2ാം സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന 4 ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8-ാം നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവ് ചെക്ക് താരം മെൻസിക്കിനെയും 2ാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബൂലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2-മാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനം. സമരത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് കലാലയങ്ങളെക്കുറിച്ചാണ്. അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ഈ ആലയങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സാമൂഹിക വിപത്തിനെക്കുറിച്ചാണ്. റാഗിംഗ്, ക്യാമ്പസിലെ കാർമ്മികം, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെയും ഭാവിയെയും തകർക്കാൻ കഴിവുള്ള ഈ ദുഷിച്ച പ്രവണതയെക്കുറിച്ച് നിയമപരവും മനഃശാസ്ത്രപരവുമായ കാഴ്ചപ്പാടുകളോടെയുള്ള ചർച്ചകൾ അനിവാര്യമാണ്. ക്യാമ്പസ് ജീവിതം എന്നത് സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും പുതിയ ലോകമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ മനോഹരമായ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്ന പുതുമുഖങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഭയത്തിന്റെയും അപമാനത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങളാണ്. അതാണ് റാഗിംഗ്. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കുന്ന ഈ പ്രവണത നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പൂർണമായി തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ്. റാഗിംഗ് എന്നത് ഒരു നിസ്സാര വിനോദമല്ല, മറിച്ച് നിയമപരമായി ശിക്ഷാർഹമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. റാഗിംഗ് നടത്തുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും റാഗിംഗിനെതിരെ ശക്തമായ നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കേരള റാഗിംഗ് നിരോധന നിയമം 1998 പ്രകാരം റാഗിംഗിൽ ഏർപ്പെടുന്നവർക്ക് 2 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാം. റാഗിംഗ് തെളിയിക്കപ്പെട്ടാൽ വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും. മാത്രമല്ല, പുറത്താക്കപ്പെടുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്ഥാപനത്തിലും പ്രവേശനം ലഭിക്കില്ല. റാഗിംഗിന് പ്രേരണ നൽകുന്നവർക്കും ഇതേ ശിക്ഷ ബാധകമാണ്. ചില നിയമങ്ങളിൽ റാഗിംഗ് തടയുന്നതിൽ പരാജയപ്പെട്ടാൽ

സ്ഥാപന മേധാവികൾക്കോ കുട്ടികളുടെ മാതാപിതാക്കൾക്കോ പോലും നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷണർ UGC കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യാനായി ആന്റി റാഗിംഗ് സെല്ലുകളും ആന്റി റാഗിംഗ് സ്ക്വാഡുകളും നിർബന്ധമാണ്. വിദ്യാർത്ഥികൾക്ക് പേര് വെളിപ്പെടുത്താതെ പരാതിപ്പെടാനായി ദേശീയ ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ നമ്പറുകളും സ്ഥാപനങ്ങൾ പ്രദർശിപ്പിക്കണം. പുതിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും റാഗിംഗിൽ ഏർപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലം അഥവാ അഫിഡവിറ്റ് നൽകണം. റാഗിംഗ് എന്നത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഉള്ള കടന്നുകയറ്റമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും തൊഴിൽ സാധ്യതകളും ഒരു നിമിഷത്തെ മൌഢ്യം കൊണ്ട് ഇല്ലാതാക്കാൻ റാഗിംഗ് കാരണമാകും. റാഗിംഗിന്റെ മനഃശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. റാഗിംഗിന് ഇരയാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ശാരീരിക മുറിവുകളേക്കാൾ ആഴത്തിലുള്ളതാണ് മാനസിക ആഘാതങ്ങൾ. റാഗിംഗിനിരയാകുന്ന വിദ്യാർത്ഥിക്ക് ക്യാമ്പസിലും ഹോസ്റ്റലിലും പോകാൻ ഭയമായിരിക്കും. ഇത് അവരുടെ പഠനത്തെയും ശ്രദ്ധയെയും ഗുരുതരമായി ബാധിക്കും. തുടർച്ചയായ അപമാനം കാരണം വിഷാദത്തിലേക്കും അമിതമായ മാനസിക സമ്മർദ്ദത്തിലേക്കും വഴുതിവീഴാം. ചിലപ്പോൾ ഇത് ആത്മഹത്യാ പ്രവണതകൾക്ക് പോലും കാരണമായേക്കാം. താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ചിന്ത ആത്മാഭിമാനവും ആത്മവിശ്വാസവും പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. മറ്റുള്ളവരുമായി അടുത്തിടപഴകാൻ പേടി തോന്നുക, ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക. ഇത് ഭാവിയിൽ നല്ല സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് അവരെ തടയും. ലൈംഗികപരമായി റാഗിംഗ് ചെയ്യപ്പെടുന്നത് ഇരയുടെ ജീവിതത്തിൽ മായാത്ത മുറിവുകൾ സൃഷ്ടിക്കും. ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിമിനൽ നിയമപ്രകാരമുള്ള കഠിനമായ ശിക്ഷകൾ റാഗിംഗ് നടത്തിയ വ്യക്തിക്ക് ലഭിക്കും.

റാഗിംഗ് ഇന്ന് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അത് കൂടുതൽ അപകടകരമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭീഷണികളും വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി വ്യക്തിഹത്യ നടത്തുകയുമെല്ലാം റാഗിംഗിന്റെ പുതിയ രൂപമാണ്. ഒരു വ്യക്തിയെ ഓൺലൈനിൽ നിരന്തരം അപമാനിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും നിയമപ്രകാരം റാഗിംഗ് തന്നെയാണ്. ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ട് സീനിയർ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകൾ, അസൈൻമെന്റുകൾ എന്നിവ ചെയ്യിക്കുന്നതും ഒരുതരം ബുദ്ധിപരമായ ചൂഷണമാണ്. ഇത് ജൂനിയർ വിദ്യാർത്ഥിയുടെ പഠനത്തെയാണ് ബാധിക്കുന്നത്. പണം പിടിച്ചുപറിക്കുന്നതും നിർബന്ധിച്ചു സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നതും സാമ്പത്തികപരമായ റാഗിംഗ് ആണ്. ഈ പ്രവണതകൾക്കെല്ലാം പിന്നിലുള്ളത് അധികാരം പ്രയോഗിക്കാനുള്ള ഒരു താൽപര്യമാണ്. ഞാനാണ് സീനിയർ, അതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട് എന്ന ചിന്തയാണ് റാഗിംഗിന് പ്രേരിപ്പിക്കുന്നത്. റാഗിംഗ് ഒരു സ്ഥാപനത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. റാഗിംഗ് എന്നത് ഒരു ചെറിയ പ്രശ്നമായി കാണാതെ സീറോ ടോളറൻസ് സമീപനം സ്വീകരിക്കുക. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ആരോഗ്യകരമായ സൗഹൃദത്തിനും ആശയവിനിമയത്തിനും അവസരം നൽകുക. പുതിയ കുട്ടികൾക്ക് ക്യാമ്പസിനെ പരിചയപ്പെടുത്താൻ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ആരംഭിക്കുക. റാഗിംഗിന് ഇരയാകുന്നവർ ഭയപ്പെടാതെ അധികൃതരെ അറിയിക്കുക. റാഗിംഗ് ചെയ്യുന്നത് കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. പുതിയ വിദ്യാർത്ഥികളോട് വാത്സല്യത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക. അവരെ സഹായിക്കുക, അല്ലാതെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. മക്കളുടെ മാനസികാവസ്ഥ ശ്രദ്ധിക്കുക. മക്കൾക്ക് ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാൻ അവസരം നൽകുക. നിയമപരമായ സഹായം ആവശ്യമെങ്കിൽ ഭയമില്ലാതെ പരാതി നൽകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. മലയാള സിനിമയിലെ ക്യാമ്പസ് കഥകളിൽ സൗഹൃദത്തിനും പ്രണയത്തിനുമൊപ്പം എപ്പോഴും ഒരു നിഴൽ പോലെ കടന്നുവരുന്ന വിഷയമാണ് റാഗിംഗ്. ഒരു കാലത്ത് ഹോസ്റ്റൽ വിനോദമായി ആഘോഷിക്കപ്പെട്ട ഈ പ്രവണത പിന്നീട് ക്രൂരമായൊരു സാമൂഹിക വിപത്തായി മാറുന്നതിന്റെ പരിണാമം മലയാള സിനിമ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റാഗിംഗ് എന്ന വിഷയം ആദ്യമായി ഒരു സിനിമയുടെ കേന്ദ്ര പ്രമേയമായത് മലയാളത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ്. 1973 എൻ പിഷാരടി സംവിധാനം ചെയ്ത ചിത്രമാണ് റാഗിംഗ്. റാഗിംഗ് വിഷയമായ ആദ്യ മലയാള സിനിമകളിൽ ഒന്നാണ് ഇത്. ഒരു കലാലയത്തിലെ സംഘർഷഭരിതമായ അന്തരീക്ഷവും റാഗിംഗ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തവുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ആദ്യകാല മലയാള സിനിമ റാഗിംഗിനെ ഒരു സാമൂഹിക പ്രശ്നമായി തുറന്നു കാട്ടാൻ ശ്രമിച്ചു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഇത്. റാഗിംഗിനെ ശക്തമായി പ്രതിരോധിക്കുന്ന സിനിമയായിരുന്നു 1992 പുറത്തിറങ്ങിയ സൂര്യഗായത്രി എന്ന ചിത്രം. റാഗിംഗിനെ തുടർന്ന് മകൻ കൊല്ലപ്പെട്ട ഒരച്ഛന്റെ പ്രതികാരമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റാഗിംഗ് എങ്ങനെ ഒരു കൊലപാതകത്തിന് വരെ കാരണമാകാം എന്നും ഒരു കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് എങ്ങനെ വഴിയൊരുക്കാമെന്നും ഈ സിനിമ ശക്തമായി അടയാളപ്പെടുത്തി. റാഗിംഗിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന മാനസിക ആഘാതവും അതിക്രമവുമാണ് 1999 പുറത്തിറങ്ങിയ മഴനൂൽ കനവ് എന്ന സിനിമയുടെ പ്രധാന വിഷയം. റാഗിംഗിന്റെ ഇരകൾ നേരിടുന്ന മാനസിക സമ്മർദ്ദവും ഒറ്റപ്പെടലും ഈ ചിത്രം ചർച്ച ചെയ്തു. പുതിയ കാലത്തെ സിനിമകൾ റാഗിംഗിനെ നോക്കിക്കാണുന്നത് യാഥാർത്ഥ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. ഇവിടെ റാഗിംഗ് ഒരു വിനോദം എന്നതിലുപരി അധികാരത്തിന്റെ ദുരുപയോഗമായും അപരിചിതത്വത്തെ മുതലെടുക്കലായും അവതരിപ്പിക്കുന്നു.

മലയാള സിനിമ റാഗിങ്ങിനെ വിഷയമാക്കുമ്പോൾ അധികാര ഘടന, അതായത് സീനിയർ ജൂനിയർ ബന്ധത്തിലെ അധികാര ദുർവിനിയോഗം, റാഗിങ്ങിന്റെ മറവിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ, റാഗിങ്ങിന്റെ ഇര, പിന്നീട് റാഗ് ചെയ്യുന്നവനായി മാറുന്ന പ്രതികാരത്തിന്റെ സൈക്കിൾ, റാഗിംഗ് ഒരു നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റമാണെന്ന സാമൂഹിക ബോധവൽക്കരണം എന്നീ വിഷയങ്ങളെയാണ് സ്പർശിക്കുന്നത്. റാഗിംഗ് എന്നത് ഒരു സംസ്കാരമല്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും ആത്മവിശ്വാസവും തകർക്കുന്ന ഈ ദുഷിച്ച പ്രവണതയെ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് പൂർണമായും ഇല്ലാതാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓരോ വിദ്യാലയവും അറിവിന്റെയും സ്നേഹത്തിന്റെയും സുരക്ഷിത താവളങ്ങളായി മാറട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പൗരുഷം എന്നത് അക്രമാസക്തതയോ ആധിപത്യം സ്ഥാപിക്കലോ ആണെന്ന് പഴയ ധാരണകളെ തിരുത്തിക്കുറിക്കുന്നതാണ് പുതിയ പഠനങ്ങൾ. സഹകരണാത്മകമായി പെരുമാറുന്നവരിലും വൈകാരിക നിയന്ത്രണമുള്ളവരിലും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂടുതൽ സ്ഥിരതയോടെ കാണപ്പെടുന്നുവെന്നത് ശാസ്ത്രീയമായി ശരിയാണ്. നമ്മുടെ സമൂഹത്തിൽ പൗരുഷം അല്ലെങ്കിൽ ആൺകരുത്ത് എന്ന വാക്കിന് ചില പ്രത്യേക നിർവചനങ്ങളുണ്ട്. ഉറക്കെ സംസാരിക്കുക, ദേഷ്യപ്പെടുക, മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുക, ഇതൊക്കെയാണ് യഥാർത്ഥ കരുത്തിന്റെ ലക്ഷണങ്ങളെന്ന് നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്നു. ആണുങ്ങൾ കരയാൻ പാടില്ല, അവനൊരു പാവമാണ്, അവന് ആൺകുട്ടികളുടെ ആ ഒരു തന്റേടമില്ല തുടങ്ങിയ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ശാസ്ത്രം ഇന്ന് ഈ ധാരണകളെ പാടെ തിരുത്തിക്കുറിക്കുകയാണ്. യഥാർത്ഥ കരുത്ത് എന്നത് പുറമേ കാണിക്കുന്ന ആക്രോശങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ശാന്തതയിലാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരാൾ എത്രത്തോളം സഹകരണാത്മകമായി പെരുമാറുന്നുവോ, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നുവോ, അത്രത്തോളം അവൻ ശാരീരികമായും മാനസികമായും കരുത്തനാണെന്നാണ് പുതിയ കണ്ടെത്തൽ. നൂറിലധികം ആളുകളിൽ ആഴ്ചകളോളം നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ അത്ഭുതകരമായ ഒരു വസ്തുതയുണ്ട്. ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന പുരുഷന്മാരെക്കാൾ ശാന്തരായിരിക്കുന്നവരിലും മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരിലും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് 12 മുതൽ 18% വരെ കൂടുതലായി കാണപ്പെടുന്നു. ഇത് വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നതുകൊണ്ടാണ് ഒരാൾ അക്രമാസക്തനാകുന്നത് എന്നാണ്. എന്നാൽ സത്യത്തിൽ വൈകാരിക നിയന്ത്രണമുള്ളവരിലാണ് ഈ ഹോർമോൺ ശരിയായ അളവിൽ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കൂ. അനാവശ്യമായി ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് ശാരീരികമായ തളർച്ചയ്ക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നു. ചുരുക്കത്തിൽ, തന്റേടം കാണിക്കാൻ

ശപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. മനോധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടാനുള്ള ആത്മസംയമനമാണ് യഥാർത്ഥ പൗരുഷം. നമുക്ക് ചുറ്റുമുള്ള പലരെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ, ബഹളം വയ്ക്കാതെ, ശാന്തമായി ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരാളുണ്ടാകും. നമ്മൾ വിചാരിച്ചേക്കാം അയാൾ പേടിച്ചിട്ടാണെന്ന്. എന്നാൽ സത്യത്തിൽ അയാളാണ് ഏറ്റവും വലിയ കരുത്തൻ. സ്വന്തം ദേശത്തെയും സംഘത്തെയും നിയന്ത്രിക്കാൻ കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കലയാണ്, ഒരു വലിയ സൂപ്പർ പവറാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതും ഒരു ബലഹീനതയായി കാണുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. സഹാനുഭൂതിയും ക്ഷമയുമുള്ള പുരുഷന്മാർ ജീവിതത്തിലെ ഏത് വലിയ കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ പ്രാപ്തരായിരിക്കും. അവരാണ് കുടുംബത്തിലും ജോലിസ്ഥലത്തും യഥാർത്ഥ നേതാക്കളായി മാറുന്നത്. കാരണം ആധിപത്യം സ്ഥാപിക്കുന്നവരെയല്ല, ചേർത്തു പിടിക്കുന്നവരെയാണ് ലോകം ബഹുമാനിക്കുന്നത്. ഈ ആഴ്ച നമുക്കൊരു കാര്യം പരീക്ഷിച്ചു നോക്കാം. ദേഷ്യം വരേണ്ട അല്ലെങ്കിൽ ധൃതി കാണിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. അവിടെ ക്ഷമ കാണിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ കരുത്തിന്റെ അടയാളമാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പോരാളിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയെ അഭിമാനത്തോടെ കാണുക. നിങ്ങൾ ആരാണോ അതിൽ അഭിമാനം കൊള്ളുക. പരിക്കൻ ഭാവങ്ങൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലോകത്തെ കീഴടക്കാം. സ്നേഹവും ശാന്തതയും നിങ്ങളുടെ ആയുധങ്ങളാവട്ടെ.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായ റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണെന്നിട്ട് വേലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എന്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവില് കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. ഞാൻ അമ്മയിൽ നിന്ന് വിളിച്ചോട്ടെ.
2: മായമ്മ എന്നോട് ചോദിച്ചു കേട്ടോ മാഷ്. എന്നെ എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആ സത്യം.
3: ടീച്ചറെ അമ്മാന്ന് വിളിക്കുമ്പോ എന്നെ എന്താ വിളിക്കുക? അച്ഛനോ വിളിക്കോ? വിളിക്കായിരിക്കില്ലേ.
4: രാമുണ്ണി മാഷല്ലേ?
5: അതെ.
4: മായ ഇവിടെയല്ലേ താമസം?
5: രാമുണ്ണി മാഷ് ഞാൻ തന്നെയാ. മായ ഇവിടാ താമസിക്കുന്നതും. എന്തേ?
4: മായ ഒന്ന് കാണാമായിരുന്നു.
5: ആരാ? മനസ്സിലായില്ല.
4: ഞാൻ എന്റെ പേര് രവി എന്നാണ്.
5: അതല്ല ചോദ്യം, മായയുടെ ആരാന്നാ?
4: ഞങ്ങൾ തമ്മിൽ അറിയും, ഫ്രണ്ട്സാണ്.
5: ഓഹോ. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് വീട് വിട്ട് അന്യനാട്ടി വന്ന് താമസിക്കുമ്പോ ഇതുപോലെ ചിലരുടെ എഴുന്നള്ളത്തുണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെങ്ങോ കണ്ടിട്ടുണ്ടെന്നോ ഒന്നര വാക്ക് മിണ്ടിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് ഇപ്പോഴാ നേരിട്ട് അനുഭവപ്പെടണത്. എന്താ പേരെന്ന് പറഞ്ഞത്?
4: രവി.
5: ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ, കേക്കുക. ഇതേ ഞാനും എന്റെ ഭാര്യയും കൂടെ താമസിക്കുന്ന വീടാ. ഇവിടെ നടക്കില്ല. നടക്കില്ല എന്ന് പറഞ്ഞാൽ തീരെ നടക്കില്ല. വന്നതോ വന്നു, ഇനി ഈ വഴിക്ക് വരാണ്ടിരിക്കുന്നതാ ഭംഗി.
4: അല്ല മാഷെ, ഞാൻ
5: വേണ്ട, അധികം വിസ്തരിക്കണമെന്നില്ല. വേറെ വിശേഷം വല്ലതും പറയാനുണ്ടോ? ഇല്ലല്ലോ.
6: വീട്ടിൽ വന്ന് കയറുന്നവരോട് ഇറങ്ങിപ്പോവുക എന്ന് ഇവരെ പറഞ്ഞിട്ടില്ല. പരിചയിച്ചു പോയ ഒരു സംസ്കാരത്തിന് തകരാറാ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ.
2: ഇത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നോ?
5: ഇല്ല, വിളിച്ചകത്ത് കയറ്റിയിരുത്ത് വിസരെടുത്ത് വീശിക്കൊടുക്കാം. ോക്ക്, ആണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയത്. അയാളുടെ ഒരു വരവും മുഖത്ത് നോക്കിയുള്ള ചോദ്യവും കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ആ കുട്ടി കോളേജിൽ നിങ്ങൾ വരട്ടെ.
2: വെറുതെ അതുവിധം പറയാനും ബഹളം കൂട്ടാനും ഒന്നും നിൽക്കണ്ട.
5: ടീച്ചർ ഇടപെടേണ്ട വിഷയമല്ല ഇത്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് അലിവേ തോന്നൂ. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം, അതിങ്ങോട്ട് വിട്ടേക്ക്.
1: എവിടേക്കും പോയില്ലേ?
5: ഓ, എന്നോടാണോ ചോദിച്ചത്? ഇല്ല, എവിടെയെങ്കിലും പോകണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നില്ല.
1: ഇല്ല, വെറുതെ ചോദിച്ചു.
5: മനസ്സിലായി.
1: ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ?
5: ഇവിടേക്കോ? വല്ലോ പോസ്റ്റ്മാൻ വന്നിരുന്നു, പിന്നെ ഒരാളൂടെ വന്നുല്ലോ. ആ കറന്റിന്റെ കയറി തീർക്കാൻ ലൈൻമാൻ വന്നിരുന്നു.
1: അല്ല, അങ്ങനെ അല്ലാണ്ട് എന്നെ അന്വേഷിച്ചു.
5: നാണിയമ്മ അന്വേഷിക്കണം കേട്ടു. കാലത്ത് കോളേജിൽ പോണതിന് മുമ്പ് കുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞ്. എന്തിനാ കുട്ടി വളഞ്ഞു പറ്റണത്? ആരാള്?
6: ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ആരാന്ന്?
1: പണ്ടോട്ടെ പരിചയമുള്ളതാ, നാട്ടിലൊക്കെ വെച്ച്.
6: അത് ശരി. ഇപ്പോഴിങ്ങോട്ട് വന്ന് പരിചയം പുതുക്കാൻ എന്തായിരുന്നു പ്രത്യേകിച്ച്?
7: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

ഒന്നാണ് സ്വാതന്ത്ര്യം. പുറത്ത് നമ്മൾ സ്വതന്ത്രരാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. എന്നാൽ ഈ പുറമേയുള്ള സ്വാതന്ത്ര്യമുണ്ടായിട്ടും നമ്മളിൽ പലരും എപ്പോഴും ഒരുതരം ഭാരവും സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു തടവറയുണ്ട്, നമ്മുടെ ചിന്തകൾ. ചിന്തകൾ ഒരു വ്യക്തിക്ക് അകപ്പെടാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും വലിയ തടവറയാണ്. ആ തടവറയ്ക്ക് മതിലുകളില്ല, കാവൽക്കാരുമില്ല. പക്ഷേ അവിടെ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് ഭയത്തിന്റെയും സംശയത്തിന്റെയും കഴിഞ്ഞുപോയ ദുഃഖങ്ങളുടെയും വിലങ്ങുകളാണ്. ഈ വിഷയം നമുക്കിന്ന് ആഴത്തിൽ പരിശോധിക്കാം. ആ തടവറയുടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എങ്ങനെ കടന്നുവരാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തിക്ക് സ്വന്തം ചിന്തകൾ എങ്ങനെയാണ് ഒരു ജയിൽ പോലെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഈ തടവറയുടെ കമ്പികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയം, കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ, സ്വയം വിമർശനം എന്നിവ ഉപയോഗിച്ചാണ്. നമ്മുടെ ചിന്തകളുടെ തടവറയിലെ ഏറ്റവും വലിയ കമ്പി ഭയമാണ്. ഞാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുമോ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ തുടങ്ങിയ ചിന്തകൾ നമ്മെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നതിൽ നിന്നും തടയുന്നു. നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ ആ സുരക്ഷിതത്വം നമ്മുടെ സാധ്യതകളെ അടച്ചിടുന്ന ഒരു ജയിലായി മാറും. തടവറയിൽ അടുത്ത ചങ്ങല കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളാണ്. മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകളെയും നഷ്ടങ്ങളെയും കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കും. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നുള്ള ചിന്തകൾ നമ്മെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാറ്റിയെഴുതാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ ഓർമ്മകൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവാദം നൽകുകയാണ്. ഈ തടവറയിലെ ഏറ്റവും ക്രൂരനായ കാവൽക്കാരൻ സ്വയം വിമർശനമാണ്. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എന്റെ കുറവുകൾ വലുതാണ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് സംവാദം നമ്മെ നമ്മുടെ കഴിവുകളിൽ നിന്ന് അകറ്റി നിസ്സഹായതയുടെ തടവറയിൽ പൂട്ടിയിടുന്നു. ഈ തടവറയിൽ നിന്ന് പുറത്തുകിടക്കാൻ ഒരു താക്കോലുണ്ട്, അതാണ് ബോധ്യം. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും സത്യമായി കൊള്ളണമെന്നില്ല. നമ്മുടെ ചിന്തകൾ ഒരു ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങൾ പോലെയാണ്. അവ വരും പോകും, പക്ഷേ നമ്മൾ പലപ്പോഴും ആ മേഘങ്ങളെ സത്യമായി കണ്ട് അതിൽ കയറിയിരിക്കുകയാണ്. ഇതൊരു ചിന്ത മാത്രമാണ്, എന്റെ യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ തടവറയുടെ താക്കോൽ കണ്ടെത്തി കഴിഞ്ഞു. ഭയം വരുമ്പോൾ ഇതെന്റെ ഭയമാണ്, എന്റെ ഭാവിയല്ല എന്ന് സ്വയം പറയാനുള്ള ധൈര്യമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവട്. നമുക്ക് ചിന്തകളെ പൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ ഏത് ചിന്തകളെ നമ്മുടെ കൂടെ നിർത്തണം, ഏതിനെ പറഞ്ഞുവിടണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിന് കൂടുതൽ ഊർജം കൊടുക്കാതിരിക്കുക. അതിനു പകരം ആ നിമിഷം തന്നെ അനുകൂലമായ മറ്റൊരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുക. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, സംസാരിക്കുന്ന ആളുകൾ, ഇവയെല്ലാം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. കാരണം ഇവയാണ് നമ്മുടെ തടവറയുടെ ചുവരുകൾ നിർമ്മിക്കുന്നത്. ചിന്തകളുടെ തടവറയിൽ നിന്ന് പുറത്തു വരാനും നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാനും സഹായിക്കുന്ന ചില പ്രായോഗിക വഴികളിതാ. നമ്മുടെ ചിന്തകളുടെ തടവറയുടെ 90% ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖമോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ആണ്. ഈ തടവറ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ, ഇപ്പോൾ സംസാരിക്കുന്ന ആളിൽ, നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിമിഷത്തിൽ ഭയമില്ല, പശ്ചാത്താപമില്ല. ഈ നിമിഷമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സ്വയം വിമർശനത്തിന്റെ കാവൽക്കാരനെ നമുക്ക് ഒഴിവാക്കണം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറവുകൾ ഉണ്ടാകാം, നമ്മൾ തെറ്റുകൾ വരുത്താം. ഈ കുറവുകളോടെയും തെറ്റുകളോടെയും നമ്മളെ അംഗീകരിക്കുക. ഒരു സുഹൃത്ത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സ്നേഹത്തോട് സംസാരിക്കുമോ അതുപോലെ നമ്മളോട് തന്നെ സംസാരിക്കുക. സ്വയം സ്നേഹിക്കുമ്പോൾ ആ തടവറയുടെ ചുമരുകൾ
താനേ ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. ശരീരത്തിന് വ്യായാമം നൽകുന്നത് പോലെ മനസ്സിനും വ്യായാമം നൽകണം. ഇതിന് ഏറ്റവും നല്ല വഴിയാണ് ധ്യാനം. ദിവസവും കുറച്ചു സമയം കണ്ണുകളടച്ച് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിന്തകൾ വന്നും പോയും ഇരിക്കും. നമ്മൾ അവയെ ശ്രദ്ധിക്കാതെ വിട്ടുകളയാൻ പഠിക്കും. ഈ പരിശീലനം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. നിങ്ങൾക്ക് അകപ്പെടാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തടവറ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. അതേസമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും നിങ്ങളുടെ ചിന്തകൾ തന്നെ നൽകുന്നതാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ലോകം. ആ ലോകം ഒരു ഇരുണ്ട തടവറയായിരിക്കണോ അതോ പ്രകാശം നിറഞ്ഞ ഒരു ഉദ്യാനമായിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചിന്തകളെ തിരിച്ചറിയുക. അതിനെ തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം ഉപയോഗിക്കുക.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.

വയനാടിന്റെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. എന്നാൽ സഞ്ചാരികളുടെ ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാത്ത മറ്റൊരു ലോകം ആ നീല ജലാശയത്തിന് താഴെയുണ്ട്. അത് വികസനത്തിന്റെ പേരിൽ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയ തരിയോട് എന്ന പഴയ അങ്ങാടിയുടേതാണ്. അണക്കെട്ടിലെ വെള്ളം വറ്റുമ്പോൾ തെളിയുന്ന കൽത്തറകൾ കേവലം അവശിഷ്ടങ്ങളല്ല, മറിച്ച് ഒരു കാലത്ത് സജീവമായിരുന്ന ഒരു ജനതയുടെ പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളുടെ സ്മാരകങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ. ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ വലിയ അണക്കെട്ട് എന്ന ഖ്യാതിയും ഇതിനുണ്ട്. കോൺക്രീറ്റ് മതിൽക്കെട്ടുകൾക്ക് പകരം വലിയ കല്ലുകളും മണ്ണും ഉപയോഗിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മാണ രീതിയാണ് ഇതിന്. മഹാബലി ചക്രവർത്തിയുടെ പുത്രനായ ബാണാസുരൻ തപസ് ചെയ്ത ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന മലയുടെ താഴ്വാരത്തായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 1979 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്കായാണ് ഈ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് നാം കാണുന്ന മനോഹരമായ റിസർവോയറിന് താഴെ 1980 വളരെ സജീവമായൊരു കമ്പോളമുണ്ടായിരുന്നു, തരിയോട് അങ്ങാടി. വീടുകളും സ്കൂളുകളും കടകളും ആരാധനാലയങ്ങളും നിറഞ്ഞ ഒരിടം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വർണ്ണഖനനം നടത്തിയിരുന്ന പ്രദേശം കൂടിയായിരുന്നു ഇത്. വികസനത്തിന്റെ ഭാഗമായി അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ സ്വന്തം മണ്ണിൽ നിന്നും വേരറുക്കപ്പെട്ട മനുഷ്യർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വീഥികളും കളിസ്ഥലങ്ങളും ജലസമാധി അടയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. കഠിനമായ വേനലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് താഴുമ്പോൾ പഴയ വീടുകളുടെ തറകളും കിണറുകളും കൽവിളക്കുകളും പുറത്തേക്ക് തെളിയും. അതൊരു ഗോസ്റ്റ് ടൗൺ പോലെ തോന്നിക്കുമെങ്കിലും പഴയ തലമുറയ്ക്ക് അത് നോവുന്ന ഓർമ്മകളുടെ പുനർജനനമാണ്. ഈ വൈകാരിക ചരിത്രമാണ് തരിയോട് എന്ന പേരിൽ സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും പ്രമേയമായത്. മഴക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ചുറ്റുമുള്ള കുന്നുകൾ വെള്ളത്താൽ ഒറ്റപ്പെടുകയും നിരവധി ചെറുദ്വീപുകൾ രൂപപ്പെടുകയും ചെയ്യും. ഈ കാഴ്ചയാണ് ബാണാസുരയെ ലോകപ്രശസ്തമാക്കുന്നത്. ചരിത്രത്തിന്റെ ഭാരത്തോടൊപ്പം തന്നെ പുതുയുഗത്തിന്റെ മാറ്റങ്ങളും ഇവിടെ ദൃശ്യമാണ്. KCBയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒഴുകുന്ന സൌരോർജ പാനലുകൾ ഇതിനുദാഹരണമാണ്. പുനരുപയോഗ ഊർജത്തിന്റെ കാര്യത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് ഇത്. ബാണാസുര സാഗറിലെ ഓരോ ഓളങ്ങൾക്കും തരിയോടിന്റെ പഴയ കഥകൾ പറയാനുണ്ട്. അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അതൊരു സുന്ദരമായ കാഴ്ചയായിരിക്കാം. എന്നാൽ ആ ജലനിരപ്പിന് താഴെ പഴയൊരു നാടിന്റെ സ്പന്ദനമുണ്ട്. വികസനത്തിനുവേണ്ടി സ്വന്തം അസ്തിത്വം ബലികൊടുത്ത ഒരു ജനതയുടെ മൌനമായ സാന്നിധ്യമുണ്ട്. വെള്ളം വറ്റുമ്പോൾ തെളിയുന്നത് വെറും മണ്ണല്ല, മറിച്ച് പറിച്ചു നടപ്പെട്ട നൂറുകണക്കിന് ജീവിതങ്ങളുടെ നിലവിളികളാണ്.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ALS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബി അരുണാചലം നിർമ്മിച്ച് SR പുട്ടണ്ണ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പൂച്ചക്കണ്ണി. ത്രിവേണിയുടെ കഥയ്ക്ക് തിക്കുറിശി സുകുമാരൻ നായർ സംഭാഷണം രചിച്ചു. എല്ലപ്പയുടെ ഛായാഗ്രഹണം, ആർ ദേവരാജന്റെ ചിത്രസന്നിവേശം. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് MS ബാബുരാജ് ഈണം പകർന്നു. PB ശ്രീനിവാസ്, കമുകര പുരുഷോത്തമൻ, ജാനകി, പി സുശീല, ബി വസന്ത, ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1966 ഒക്ടോബർ 28 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേം നസീർ, തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, ബഹദൂർ, മാസ്റ്റർ ശരത്, വിജയ നിർമ്മല, ബേബി സബിന എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 7 പാട്ടുകളായിരുന്നു പൂച്ചക്കണ്ണി എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം പൂച്ചക്കണ്ണി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കുവേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം

ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുളികളാക്കി കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: കൗതുകരസങ്ങൾ. ആചാരങ്ങളും വിശ്വാസങ്ങളും ചിലപ്പോൾ നിയമങ്ങളെക്കാൾ സ്വാധീനം ചെലുത്താറുണ്ട്. ഇതിനുത്തമ ഉദാഹരണമാണ് ഉത്തരേന്ത്യൻ ആഘോഷങ്ങളിലെ അവിഭാജ്യ ഘടകമായ ഭാങ്. പരമശിവന്റെ പ്രസാദമായി കരുതി ഭക്തിയോടെ ഉപയോഗിക്കുന്ന ഈ പാനീയം ഹോളി ശിവരാത്രി ദിനങ്ങളിൽ ഉത്തരേന്ത്യൻ തെരുവുകളിൽ സർവ്വസാധാരണമാണ്. ലഹരി എന്നതിലുപരി ഒരു സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഭാങ്ങിനെ അവിടെയുള്ളവർ കാണുന്നത്. ഭാങ്കിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് കൗതുകകരമായ ഒരു പുരാണകഥ നിലവിലുണ്ട്. പാലാഴി മഥന സമയത്ത് മഹാദേവന്റെ അമൃതകലശത്തിൽ നിന്നും താഴേക്ക് വീണ തുള്ളികളിൽ നിന്നാണ് കഞ്ചാവ് ചെടി ഉണ്ടായതെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഭക്തർക്കിതൊരു സാധാരണ ലഹരിയല്ല, മറിച്ച് സാക്ഷാൽ ശിവഭഗവാന്റെ പ്രസാദമാണ്. അഥർവവേദത്തിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള പച്ചമരുന്നായി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പുരാതന കാലം മുതൽക്കേ ധ്യാനത്തിനായി സന്യാസിമാരും യുദ്ധത്തിന് മുൻപുള്ള ഊർജത്തിനായി രജപുത്ര യോദ്ധാക്കളും ഭാങ് ഉപയോഗിച്ചിരുന്നു. വിവിധങ്ങളായ രുചിക്കൂട്ടുകളിലാണ് ഭാങ് തയ്യാറാക്കപ്പെടുന്നത്. കഞ്ചാവ് ചെടിയുടെ ഉണങ്ങിയ ഇലകളും പൂമൊട്ടുകളും നന്നായി അരച്ചെടുത്ത് പാൽ, നെയ്യ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്താണ് പ്രധാനമായും ഇത് നിർമ്മിക്കുന്നത്. ഹോളി ദിനങ്ങളിൽ പാലിൽ കലർത്തിയ തണ്ടായി രൂപത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കൂടാതെ മജൂൻ എന്ന മധുര പലഹാരമായും ഭാങ്ങുണ്ടകളായും ഇത് വിപണിയിൽ ലഭ്യമാണ്. വിശ്വാസികൾക്ക് പുറമെ സിഖുകാരുടെ വൈശാഖി ഉത്സവത്തിനും ഭാങ് പ്രധാനമാണ്. വാരാണസി പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വർഷം മുഴുവൻ ഭാങ് ലഭ്യമാകാറുണ്ട്. കഞ്ചാവ് ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്ത് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഭാങ്ങിന്റെ കാര്യത്തിൽ നിയമം പലപ്പോഴും വഴിമാറാറുണ്ട്. രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ നേരിട്ട് ലൈസൻസ് നൽകിയ ഭാങ് കടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. രാജസ്ഥാനിൽ മാത്രം ഏകദേശം 785 സർക്കാർ അംഗീകൃത ഭാങ് ഔട്ട്ലെറ്റുകളുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം പ്രവേശനമുള്ള ഈ കടകളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഭാങ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. വർഷാവർഷം 100 ക്വിന്റൽ ഭാങ് വിറ്റഴിയുന്ന ഈ വിപണി വിശ്വാസവും ലഹരിയും ഭക്തിയും എങ്ങനെ പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു എന്നതിന്റെ വലിയൊരു അടയാളമാണ്. വിശ്വാസത്തിന് വേണ്ടി പലപ്പോഴും നിയമം വഴിമാറിക്കൊടുക്കും. നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ലേ, ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾക്ക് ഉച്ചത്തിൽ കിലോമീറ്ററുകൾ ദൂരത്തിൽ സൗണ്ട് ബോക്സുകൾ വെച്ചുകെട്ടുന്നത് പൊങ്കാലയ്ക്ക് ട്രാഫിക് തടസ്സപ്പെടുത്തും. തടസ്സപ്പെടുത്താൻ നിയമപാലകർ കൂട്ടുനിൽക്കും. ഘോഷയാത്രകൾക്കും അങ്ങനെ തന്നെയല്ലേ? എന്തു ചെയ്യാനാണ്? യുക്തിക്കല്ല, വിശ്വാസത്തിനാണ് പ്രാധാന്യം എന്നുവെച്ചാൽ എന്തു ചെയ്യാനാണ് അല്ലെ?
1: കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് അടുത്തിടെ കണ്ടെത്തിയ കോസ്മിക് വൈൻ എന്ന ഭീമാകാരമായ ഘടന ജ്യോതിശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. 20 ഗാലക്സികൾ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തെടുക്കപ്പെട്ട ഈ പ്രതിഭാസം പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ പല നിഗമനങ്ങളെയും തിരുത്തുന്നതാണ്. വാതകങ്ങളും ഗാലക്സികളും ചേർന്ന ഒരു കൂറ്റൻ ശൃംഖലയാണിത്. ഏകദേശം 1.3 കോടി പ്രകാശവർഷം നീളമുള്ള ഈ ഘടനയിൽ 20 ഗാലക്സികൾ പരസ്പരം ബന്ധിക്കപ്പെട്ടു കിടക്കുന്നു. ഇതിനെ ഒരു കോസ്മിക് ഫിലമെന്റ് എന്ന് വിളിക്കാം. പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അദൃശ്യമായ നൂലുകളാൽ ബന്ധിക്കപ്പെട്ട ഒരു വലിയ വലക്കണ്ണി പോലെയാണ് നിലനിൽക്കുന്നത് എന്ന സിദ്ധാന്തത്തിന് വലിയൊരു തെളിവാണ് ഈ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിലെ ഏറ്റവും വിസ്മയകരമായ കാര്യം അതിന്റെ പ്രായമാണ്. ബിഗ് ബാങ് കഴിഞ്ഞ് വെറും 200 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഘടന രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതായത് ഏകദേശം 1100 കോടി വർഷങ്ങൾക്ക് മുൻപ്. പ്രപഞ്ചത്തിന്റെ ആദിമ കാലഘട്ടത്തിൽ ഗാലക്സികൾ ഒറ്റപ്പെട്ടും ചിതറിക്കിടക്കുന്ന ഗ്രൂപ്പുകളായുമാണ് നിലനിന്നിരുന്നത് എന്നായിരുന്നു ശാസ്ത്രജ്ഞർ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇത്ര നേരത്തെ തന്നെ ഗാലക്സികൾ ഇത്ര വലിയൊരു അയൽക്കൂട്ടം രൂപീകരിച്ചു എന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. കോസ്മിക് വൈനിലെ രണ്ട് പ്രധാന ഗാലക്സികളായ CEA 2045, CEA 2506 എന്നിവയിൽ നക്ഷത്ര രൂപീകരണം നിലച്ച അവസ്ഥയിലാണ്. ഇത്രയും നേരത്തെ ഗാലക്സികൾ എങ്ങനെ വൃദ്ധമായി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഗാലക്സികൾ തമ്മിലുള്ള കൂട്ടിയിടികളോ അല്ലെങ്കിൽ അവയുടെ കേന്ദ്രത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുടെ പ്രവർത്തനമോ ആകാം ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്ത് ഗാലക്സികൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നതെന്നും അവയെങ്ങനെയാണ് വലിയ ഗാലക്സി ക്ലസ്റ്ററുകളായി മാറുന്നതെന്നും മനസ്സിലാക്കാൻ കോസ്മിക് വൈൻ സഹായിക്കും. ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ഇൻഫ്രാറെഡ് കണ്ണുകൾക്ക് മാത്രമേ ഇത്രയും ദൂരെയുള്ള മങ്ങിയ പ്രകാശം തിരിച്ചറിയാൻ സാധിക്കൂ. നമ്മുടെ പ്രപഞ്ചം നാം വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ വളരുകയും സങ്കീർണമായ ഘടനകൾ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് കോസ്മിക് വൈൻ തെളിയിക്കുന്നു. ആകാശത്തിലെ ഈ വള്ളി പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കുള്ള പുതിയൊരു വാതിലാണ് തുറന്നിടുന്നത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ഇത്രമേൽ സാർത്ഥകമായിരിക്കുന്നു

0: ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിര നിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജി യേശുദാസ് ആലപിച്ച ഗാനമാണ് പി ഭാസ്കരന്റെ തൂലിക, എം എസ് ബാബുരാജിന്റെ മാന്ത്രിക സംഗീതം. പരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വെള്ളനാട് കരിങ്കുറ്റി കോളനിയിൽ നിന്നും ഇനോണും ഇനോക്കും.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണപ്പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ, അന്നു കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്നിത്ര കാലമെത്തുമ്പോൾ അജ്ഞേയമായ നൊമ്പരചാരുത, കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. ഉറിയക്കോട് നിന്ന് അശോകൻ, രഘു, ബിജു എന്നീ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനമാണിനി. രചന ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീതം ആർ കെ ശേഖറും. അനാഥശില്പങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനും എസ് ജാനകിയും.

പുഴയിലാളും വെയിൽ സായാഹ്നം നിളയെ സ്വർണം കൊണ്ട് മൂടുന്നു. കാറ്റിലിളകുന്ന ഉളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞുചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നുകിടക്കുമ്പോൾ കാതിൽ കാറ്റുപറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകിത്തലോടി കടന്നുപോകുന്നു. രാത്രിവണ്ടി എന്ന ചിത്രത്തിൽ എല്ലാർ ഈശ്വരി ആലപിച്ച ഗാനമാണ് അടുത്തത്. എം എസ് ബാബുരാജും പി ഭാസ്കരനുമൊരുക്കിയ ഈ ഗാനം ആവശ്യപ്പെടുന്നു അമൃതനഗറിൽ നിന്ന് മഞ്ജു, മൈഥിലി, സുരേന്ദ്രൻ എന്നിവർ.

സ്വച്ഛന്ദമായി തരുച്ഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം. ഉപമാനമില്ലാതെ പൂത്തു നിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്തചാരുതകൾ. ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. വയലാറിന്റെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുഹൃതം അർപ്പിച്ചിരിക്കുന്നത് ജി ദേവരാജൻ. ചെറിയ കൊണയിൽ നിന്ന് ശ്യാമള, രാജി, സുധ, ഗീത എന്നിവർ ആവശ്യപ്പെടുന്നു. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസാണ്. ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ

നീ വരുവോളം ഞാനി നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകിയായി കാത്തു നിൽക്കും. നിന്റെ കാലച്ചിയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകു കുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്നു കയറി വരുന്ന ഒരു പാട്ട്. മറുനാട്ടിൽ ഒരു മലയാളി. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന്, കെ ജെ യേശുദാസ് പാടിയത്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് കിളികൊല്ലൂരിൽ നിന്നും ഋഷികേശൻ നായർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ വി ഉഷയും സംഗീതം ജി ദേവരാജനും. ആലാപനം പി ലീല. ഗാനം ആവശ്യപ്പെടുന്നത് ഇരിയനാട് നിന്നും ശ്രീകലാ.

നോക്ക്, എന്റെ പ്രണയച്ചിപ്പിൽ ഞാൻ നിനക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്തെന്ന്? വസന്തമറിയാതെ ഞാൻ എറുത്തെടുത്ത നിലാവിന്റെ ഒരിതൽ, ശിശിരം കാണാതെ മഞ്ഞിന്റെ ഒരു മുത്ത്. മനസ്സിൽ എനിക്കറിയാം സ്നേഹത്തിന്റെ ചെമ്പകം പൂത്തിരിക്കുന്നു. അന്തരംഗ സുഹൃതമായൊരു പല്ലവി നിന്റെ ചുണ്ടുകളിൽ ചിത്രമെഴുതി കഞ്ഞിരിക്കുന്നു. വയലാർ രാമവർമ്മ രചിച്ച് ദേവരാജ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനമിത ഇഷ്ടഗാനങ്ങളിലൂടെ. ലൈൻ ബസ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കരമന നിന്ന സുജാത, മിന്നു, ചന്ദ്രു എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിൽ എത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിൽ എത്ര നാൾ വ്യഥ പൊതിഞ്ഞെല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പൊട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയച്ചിമിഴിൽ എടുത്തുവയ്ക്കുന്നു. വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പിറന്ന ഗാനം ആവശ്യപ്പെടുന്നു പടിഞ്ഞാറക്കോട്ട് നിന്ന് സുബ്രഹ്മണ്യൻ, ശ്യാമ എന്നിവർ. ശ്രീകുമാരൻ തമ്പിയുടെ രചന, കെ ജെ യേശുദാസിന്റെ ആലാപനം. ചിത്രം വിലയ്ക്കു വാങ്ങിയ വീണ.

ഇടനാഴിയിൽ പാട്ടിന്റെ പുഷ്പകമ്പളം, വയലിനിൽ ഒരു ദുഃഖഹേമന്ത സന്ധ്യ മുരളുന്നു, നിലാവിൽ പൂത്തു നിൽക്കുന്ന കനകാംബരങ്ങൾ. പേരൂർക്കടയിൽ നിന്ന് രമേശ് കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് പി ജയചന്ദ്രനും സംഘവും പാടിയത്. ശ്രീകുമാരൻ തമ്പിയും എം എസ് ബാബുരാജും ഒരുക്കിയ ഈ ഗാനം സംഭവാമി യുഗയുഗേ എന്ന ചിത്രത്തിലേത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ആകാശത്തിൻ്റെ അപാരതകളെ കീറിമുറിച്ചുകൊണ്ട് പറന്നുപോയ നാലു വെള്ളിക്കൊക്കുകളെ കാണാനിടയായതാണ് ശ്രീരാമകൃഷ്ണന് ബോധോദയമുണ്ടാവാനുള്ള കാരണമായതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങൾക്കൊടുവിലെ ചക്രവാള സീമകളിൽ ചോരച്ചെന്തിളർ പോലെ ചിതറിക്കിടക്കുന്ന മേഘത്തുണ്ടുകൾ ആ കാഴ്ചയെ അദ്വിതീയവും അനശ്വരവുമാക്കും വിധം നാലു വെള്ളിക്കൊക്കുകൾ കൂടി ആകാശത്തെ കീറിമുറിച്ച് കടന്നു പോവുക എന്ന ആനന്ദാതിരേകം. ശ്രീരാമകൃഷ്ണനല്ല, ആരായാലും ആ കാഴ്ചയിൽ ബോധരഹിതനായി പോവുക തന്നെ ചെയ്യും. കൊക്കുകൾ പറക്കുന്നത് കണ്ടാൽ വിമാനം ഇറങ്ങുന്നത് പോലെ തോന്നും, അതോ തിരിച്ചോ? രണ്ടായാലും രസകരമായ കാഴ്ചയാണ്. വിമാനം ഇഷ്ടം തന്നെ, പക്ഷേ അതേക്കാൾ ഇഷ്ടം കിളികളെയാണ്. അത്രമേലിഷ്ടം.

എം മുകുന്ദൻ്റെ ഒരു ചെറിയ നോവലാണ് ഓർമ്മ വരുന്നത്. കിളി വന്ന് വിളിച്ചപ്പോൾ നഗരാരവങ്ങൾക്കിടയിൽ നിന്ന് ഗ്രാമീണമായ പ്രണയചാരുതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. വനാന്തരങ്ങളിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതാകട്ടെ കാറിൻ്റെ ബോണറ്റിൽ വന്നിരുന്ന ഒരു കിളി. അത് മുന്നോട്ട് ചാടി കുറച്ച് പറന്ന് പിന്നെയും മുന്നോട്ട് ചാടി കാടിനുള്ളിലേക്ക് പോകുന്നതിൻ്റെ കൂടെ അവളും പോവുകയാണ്. ചെറിയ നോവലാണ്, വലിയ കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത്, ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നോവലിൻ്റെ പേരെന്ത് രസമല്ലേ, കിളി വന്ന് വിളിച്ചപ്പോൾ. പേരും നോവലും കിളിയും എല്ലാം അത്രമേലിഷ്ടം.

പണ്ടാണ്, ഇപ്പൊ കാണാറേയില്ല തൂക്കണാം കുരുവികളുടെ കൂടുകൾ. വീടിനടുത്തുള്ള മരങ്ങളിലെല്ലാം കാണുമായിരുന്നു. വേറൊരു കാര്യം അറിയുമോ? ഈ തൂക്കണാം കുരുവിയുടെ കൂടിൻ്റെ ആകൃതിയിൽ പണ്ട് ആണുങ്ങൾ അവരുടെ ഹെയർ സ്റ്റൈൽ വെട്ടിവെക്കുമായിരുന്നു. കുരുവിക്കൂട് എന്ന് ബാർബർ ഷോപ്പിൽ പറഞ്ഞാൽ അങ്ങനെ വെട്ടിക്കൊടുക്കും. വലിയ ഫാഷനായിരുന്നു. ഇന്ന് കണ്ടാൽ ചിരിവരും. അന്നും തൂക്കണാം കുരുവിക്ക് ചിരി വന്നിട്ടുണ്ടാവും.

ഒരു കുരുവിയുടെ പതനം എഴുതിയ സലീമലിയെ ഓർമ്മ വരുന്നു. കിളികളെ സ്നേഹിച്ചയാൾ, സ്നേഹിക്കാൻ പറഞ്ഞയാൾ, കിളികളെ മനസ്സിലാക്കിയയാൾ. കിളികളും ആ മഹാത്മാവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? അല്ലാതെ വരാൻ സാധ്യതയില്ല. അത്രമേൽ ഇഷ്ടമായിരുന്നല്ലോ കിളികളെ. അതെ, ഈ കാടും ഈ മരവും ഈ കിളികളും കളകളാരവും പൊഴിച്ചൊഴുകും ഈ പുഴകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞക്കിളിയെ എന്തിഷ്ടം! എല്ലാവർക്കും പരിചയമായ കിളി, നാട്ടുകിളി. കടും മഞ്ഞയും കറുപ്പും ചുവന്ന ലിപ്സ്റ്റിക്കുമിട്ട കിളി. മഞ്ഞക്കറുപ്പൻ വേറൊന്നാണ്, രണ്ടും മഞ്ഞ തന്നെ. പക്ഷേ മഞ്ഞക്കറുപ്പന് തലയും വാലും കറുപ്പാണ്. മഞ്ഞക്കിളിക്ക് അങ്ങനെയല്ല, ചിറക് മാത്രമാണ് കറുപ്പ്, ബാക്കിയെല്ലാം മഞ്ഞയാണ്. കടും മഞ്ഞ, കാണാൻ എന്തൊരു ചന്തം! ദേഹം മുഴുവൻ മഞ്ഞച്ചായം തട്ടിമറിച്ചിട്ട് വരുന്ന പോലെ ഹൃദ്യം, മനോഹരം, അത്രമേലിഷ്ടം.

പണ്ട് വീടിന് ചുറ്റും മരംകൊത്തികൾ ഉണ്ടായിരുന്നു. ചുവന്ന തൂവൽ തൊപ്പി വെച്ച മരംകൊത്തി, മഞ്ഞച്ചിറക്, വെള്ളയും കറുപ്പും പിന്നെയും എത്രയോ നിറങ്ങൾ. രാവിലെ കണ്ടാലും എപ്പോൾ കണ്ടാലും മരംകൊത്തിൽ തന്നെ പണി. കുറച്ചു നേരമെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല തന്നെ. ഇങ്ങനെ വട്ടത്തിൽ കൊത്താൻ പെരുന്തച്ഛനു പോലും പറ്റില്ലെന്നാണ് കക്ഷിയുടെ പക്ഷം. മനസ്സെടുത്ത് ഞാൻ എവിടെ വയ്ക്കട്ടെ മരംകൊത്തിപ്പെണ്ണിൻ മടിയിൽ വെച്ചാലോ എന്ന കവിതയാണ് ഓർമ്മ വരുന്നത്. കവിതയും മരംകൊത്തിയും എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ആന റാഞ്ചുകൾ ഇപ്പോഴുമുണ്ട് നാട്ടിൽ. ബ്ലാക്ക് ട്രോങ്കോ എന്നാണ് സായിപ്പ് വിളിക്കുന്നത്. നമ്മൾ ആന റാഞ്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ? കുഴിയാനയെപ്പോലും റാഞ്ചാനറിയാത്ത പാവങ്ങളാണ് ഞങ്ങളെന്ന്. എന്തു പറയാനാണ്, പാവങ്ങൾക്ക് ഈ പേരിട്ടത് ആരാണോ എന്തോ. നീളൻ വാലാണ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഇണകളായേ എപ്പോഴും കാണാനാവും. ഒറ്റയ്ക്കെങ്ങാനും ആയി പോണം, തല്ലിത്തല്ലി ചത്തുകളയുമെന്ന് തോന്നും വിധം സങ്കടമാണ്. പേരിലേ ഉള്ളു ആന, സ്വഭാവം കൊണ്ട് അണ്ണാനിക്കാൾ പാവം. അതുകൊണ്ടാണ് അവയെ അത്രമേൽ ഇഷ്ടം.

ചിന്നക്കുട്ടുറവൻ ചീക്ക് ബാബറ്റ് പേര് പോലെ ചിന്നൻ പനന്തത്ത എന്ന് വിളിക്കുന്നത് കക്ഷിക്ക് അത്ര ഇഷ്ടമല്ല. ചെല്ലത്തിൽ ചിന്നക്കുട്ടുറവൻ എന്ന് വിളിച്ചു നോക്കണം. തല വെട്ടിച്ചൊരു നോട്ടമുണ്ട്, ഒരു പൊളി നോട്ടം. ചിന്നക്കുട്ടുറവൻ എന്ന ആ പേരും ആ നോട്ടവും ഇഷ്ടം, അത്രമേലിഷ്ടം.

ചെറിയ മീൻകൊത്തി എന്ന് പറഞ്ഞപ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്, പിന്നെ എങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് നീലപ്പൊന്മാൻ എന്ന് വിളിക്കണമെന്ന്. എങ്ങനെയുണ്ട്? വട്ടപ്പേരിട്ട് വിളിക്കരുതെന്ന്? ഇല്ല, വിളിക്കുന്നില്ല. മീൻ കൊതിയനായതുകൊണ്ടല്ലേ കളിയാക്കി വിളിക്കുന്നത്? അങ്ങനെ എന്നെ വിളിക്കണ്ട, അവനെ വിളിച്ചാൽ മതി. ആരെ? ആ മീൻ കൊത്തി ചാത്തനെ. കായലും കുളങ്ങളും തെണ്ടി നടന്ന് മീൻ മാത്രം കൊത്തുന്ന അവനാണ് മീൻ കൊത്തിച്ചാത്തൻ. ഞാൻ നീലപ്പൊന്മാനാണ്, നീലപ്പൊന്മാൻ.

മണ്ണാത്തിപ്പുള്ളുകൾ വല്ലപ്പോഴുമേ വരൂ. പണ്ടങ്ങനെയല്ല, നിത്യകാഴ്ചയാണ്, എവിടെയും കാണും. കറുപ്പും വെളുപ്പും സദാ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നീണ്ട വാലും കൂർത്ത കൊക്കും, ചന്തമുള്ളൊരു പെൺകിളി. കൽമണ്ണാത്തിയുമായി കക്ഷിയെ വേർതിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമുണ്ട്. എന്നാലും കറുപ്പ് കൂടുതൽ കൽമണ്ണാത്തിക്ക് തന്നെ.

ചെമ്പുകൊട്ടിയെ കണ്ടിട്ട് ഒരു 10 വർഷമെങ്കിലുമായി കാണും. കഴുത്തിലെപ്പോഴും ചോരച്ചുവപ്പുമായി മരംകൊമ്പിലിരിക്കുന്ന കാഴ്ചയുടെ സൗഭാഗം, ഉടൽ പച്ച, തലച്ചുവപ്പ്, കൊക്ക് കറുപ്പ്, ഒരുണ്ടപ്പക്ഷി, വാലും ചെറുത്, എന്നാലും അഴകിനൊരു കുറവുമില്ല. ചുറ്റും വെളുപ്പിനകത്ത് നീളത്തിൽ കണ്ണെഴുതി ഒരുങ്ങിയേ എവിടെയും പോകൂ. നല്ല ചന്തമാണ്, അതുകൊണ്ട് തന്നെ അത്രമേലിഷ്ടം.

തേൻകിളി. ഓ, ചിലർക്ക് അങ്ങനെ വിളിച്ചാൽ പറ്റില്ല, കറുപ്പൻ തേൻകിളി എന്ന് വിളിച്ചാലേ പറ്റൂ. എന്തിനാ ഇങ്ങനെ നിറവും ജാതിയും ഒക്കെ നോക്കി പേരിടുന്നത്? തേൻകിളി എന്ത് രസമല്ലേ. എല്ലാ പൂവിൽ നിന്നും ഞാൻ തേൻ കുടിക്കും, തേൻ കുടിച്ച് തേൻ കുടിച്ച് അങ്ങനെ പറന്ന് നടക്കും. ഇഷ്ടമല്ലേ എന്നെ? പിന്നെ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്, അത്രമേലിഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് കലാലയങ്ങളെക്കുറിച്ചാണ്. അറിവിന്റെയും സ്വപ്നങ്ങളുടെയും ഈ ആലയങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സാമൂഹിക വിപത്തിനെക്കുറിച്ചാണ്. റാഗിംഗ്, ക്യാമ്പസിലെ കാർമ്മികം, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെയും ഭാവിയെയും തകർക്കാൻ കഴിവുള്ള ഈ ദുഷിച്ച പ്രവണതയെക്കുറിച്ച് നിയമപരവും മനഃശാസ്ത്രപരവുമായ കാഴ്ചപ്പാടുകളോടെയുള്ള ചർച്ചകൾ അനിവാര്യമാണ്. ക്യാമ്പസ് ജീവിതം എന്നത് സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും പുതിയ ലോകമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ മനോഹരമായ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്ന പുതുമുഖങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഭയത്തിന്റെയും അപമാനത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങളാണ്. അതാണ് റാഗിംഗ്. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കുന്ന ഈ പ്രവണത നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പൂർണമായി തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ്. റാഗിംഗ് എന്നത് ഒരു നിസ്സാര വിനോദമല്ല, മറിച്ച് നിയമപരമായി ശിക്ഷാർഹമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. റാഗിംഗ് നടത്തുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും റാഗിങ്ങിനെതിരെ ശക്തമായ നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കേരള റാഗിംഗ് നിരോധന നിയമം 1998 പ്രകാരം റാഗിങ്ങിൽ ഏർപ്പെടുന്നവർക്ക് 2 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാം. റാഗിംഗ് തെളിയിക്കപ്പെട്ടാൽ വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും. മാത്രമല്ല, പുറത്താക്കപ്പെടുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്ഥാപനത്തിലും പ്രവേശനം ലഭിക്കില്ല. റാഗിങ്ങിന് പ്രേരണ നൽകുന്നവർക്കും ഇതേ ശിക്ഷ ബാധകമാണ്. ചില നിയമങ്ങളിൽ റാഗിംഗ് തടയുന്നതിൽ പരാജയപ്പെട്ടാൽ സ്ഥാപന മേധാവികൾക്കോ കുട്ടികളുടെ മാതാപിതാക്കൾക്കോ പോലും നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷണർ UGC കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യാനായി ആന്റി റാഗിംഗ് സെല്ലുകളും ആന്റി റാഗിംഗ് സ്ക്വാഡുകളും നിർബന്ധമാണ്. വിദ്യാർത്ഥികൾക്ക് പേര് വെളിപ്പെടുത്താതെ പരാതിപ്പെടാനായി ദേശീയ ആന്റി റാഗിംഗ്

ഹെൽപ്ലൈൻ നമ്പറുകളും സ്ഥാപനങ്ങൾ പ്രദർശിപ്പിക്കണം. പുതിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും റാഗിംഗിൽ ഏർപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലം അഥവാ അഫിഡവിറ്റ് നൽകണം. റാഗിംഗ് എന്നത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഉള്ള കടന്നുകയറ്റമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും തൊഴിൽ സാധ്യതകളും ഒരു നിമിഷത്തെ മൌഢ്യം കൊണ്ട് ഇല്ലാതാക്കാൻ റാഗിംഗ് കാരണമാകും. റാഗിംഗിന്റെ മനഃശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. റാഗിംഗിന് ഇരയാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ശാരീരിക മുറിവുകളേക്കാൾ ആഴത്തിലുള്ളതാണ് മാനസിക ആഘാതങ്ങൾ. റാഗിംഗിന് ഇരയാകുന്ന വിദ്യാർത്ഥിക്ക് ക്യാമ്പസിലും ഹോസ്റ്റലിലും പോകാൻ ഭയമായിരിക്കും. ഇത് അവരുടെ പഠനത്തെയും ശ്രദ്ധയെയും ഗുരുതരമായി ബാധിക്കും. തുടർച്ചയായ അപമാനം കാരണം വിഷാദത്തിലേക്കും അമിതമായ മാനസിക സമ്മർദ്ദത്തിലേക്കും വഴുതിവീഴാം. ചിലപ്പോൾ ഇത് ആത്മഹത്യാ പ്രവണതകൾക്ക് പോലും കാരണമായേക്കാം. താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ചിന്ത ആത്മാഭിമാനവും ആത്മവിശ്വാസവും പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. മറ്റുള്ളവരുമായി അടുത്തിടപഴകാൻ പേടി തോന്നുക, ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക. ഇത് ഭാവിയിൽ നല്ല സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് അവരെ തടയും. ലൈംഗികപരമായി റാഗിംഗ് ചെയ്യപ്പെടുന്നത് ഇരയുടെ ജീവിതത്തിൽ മായാത്ത മുറിവുകൾ സൃഷ്ടിക്കും. ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിമിനൽ നിയമപ്രകാരമുള്ള കഠിനമായ ശിക്ഷകൾ റാഗിംഗ് നടത്തിയ വ്യക്തിക്ക് ലഭിക്കും.

റാഗിംഗ് ഇന്ന് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അത് കൂടുതൽ അപകടകരമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭീഷണികളും വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി വ്യക്തിഹത്യ നടത്തുകയുമെല്ലാം റാഗിംഗിന്റെ പുതിയ രൂപമാണ്. ഒരു വ്യക്തിയെ ഓൺലൈനിൽ നിരന്തരം അപമാനിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും നിയമപ്രകാരം റാഗിംഗ് തന്നെയാണ്. ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ട് സീനിയർ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകൾ, അസൈൻമെന്റുകൾ എന്നിവ ചെയ്യിക്കുന്നതും ഒരുതരം ബുദ്ധിപരമായ ചൂഷണമാണ്. ഇത് ജൂനിയർ വിദ്യാർത്ഥിയുടെ പഠനത്തെയാണ് ബാധിക്കുന്നത്. പണം പിടിച്ചുപറിക്കുന്നതും നിർബന്ധിച്ച സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നതും സാമ്പത്തികപരമായ റാഗിംഗ് ആണ്. ഈ പ്രവണതകൾക്കെല്ലാം പിന്നിലുള്ളത് അധികാരം പ്രയോഗിക്കാനുള്ള ഒരു താൽപര്യമാണ്. ഞാനാണ് സീനിയർ, അതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട് എന്ന ചിന്തയാണ് റാഗിംഗിന് പ്രേരിപ്പിക്കുന്നത്. റാഗിംഗ് ഒരു സ്ഥാപനത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. റാഗിംഗ് എന്നത് ഒരു ചെറിയ പ്രശ്നമായി കാണാതെ സീറോ ടോളറൻസ് സമീപനം സ്വീകരിക്കുക. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ആരോഗ്യകരമായ സൗഹൃദത്തിനും ആശയവിനിമയത്തിനും അവസരം നൽകുക. പുതിയ കുട്ടികൾക്ക് ക്യാമ്പസിനെ പരിചയപ്പെടുത്താൻ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ആരംഭിക്കുക. റാഗിംഗിന് ഇരയാകുന്നവർ ഭയപ്പെടാതെ അധികൃതരെ അറിയിക്കുക. റാഗിംഗ് ചെയ്യുന്നത് കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. പുതിയ വിദ്യാർത്ഥികളോട് വാത്സല്യത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക. അവരെ സഹായിക്കുക, അല്ലാതെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. മക്കളുടെ മാനസികാവസ്ഥ ശ്രദ്ധിക്കുക. മക്കൾക്ക് ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാൻ അവസരം നൽകുക. നിയമപരമായ സഹായം ആവശ്യമെങ്കിൽ ഭയമില്ലാതെ പരാതി നൽകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. മലയാള സിനിമയിലെ ക്യാമ്പസ് കഥകളിൽ സൗഹൃദത്തിനും പ്രണയത്തിനുമൊപ്പം എപ്പോഴും ഒരു നിഴൽ പോലെ കടന്നുവരുന്ന വിഷയമാണ് റാഗിംഗ്. ഒരു കാലത്ത് ഹോസ്റ്റൽ വിനോദമായി ആഘോഷിക്കപ്പെട്ട ഈ പ്രവണത പിന്നീട് ക്രൂരമായൊരു സാമൂഹിക വിപത്തായി മാറുന്നതിന്റെ പരിണാമം മലയാള സിനിമ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റാഗിംഗ് എന്ന വിഷയം ആദ്യമായി ഒരു സിനിമയുടെ കേന്ദ്ര പ്രമേയമായത് മലയാളത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ്. 1973 എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത ചിത്രമാണ് റാഗിംഗ്. റാഗിംഗ് വിഷയമായ ആദ്യ മലയാള സിനിമകളിൽ ഒന്നാണ് ഇത്. ഒരു കലാലയത്തിലെ സംഘർഷഭരിതമായ അന്തരീക്ഷവും റാഗിംഗ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തവുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ആദ്യകാല മലയാള സിനിമ റാഗിംഗിനെ ഒരു സാമൂഹിക പ്രശ്നമായി തുറന്നു കാട്ടാൻ ശ്രമിച്ചു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഇത്. റാഗിംഗിനെ ശക്തമായി പ്രതിരോധിക്കുന്ന സിനിമയായിരുന്നു 1992 പുറത്തിറങ്ങിയ സൂര്യഗായത്രി എന്ന ചിത്രം. റാഗിംഗിനെ തുടർന്ന് മകൻ കൊല്ലപ്പെട്ട ഒരച്ഛന്റെ പ്രതികാരമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റാഗിംഗ് എങ്ങനെ ഒരു കൊലപാതകത്തിന് വരെ കാരണമാകാം എന്നും ഒരു കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് എങ്ങനെ വഴിയൊരുക്കാമെന്നും ഈ സിനിമ ശക്തമായി അടയാളപ്പെടുത്തി. റാഗിംഗിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന മാനസിക ആഘാതവും അതിക്രമവുമാണ് 1999 പുറത്തിറങ്ങിയ മഴനൂൽ കനവ് എന്ന സിനിമയുടെ പ്രധാന വിഷയം. റാഗിംഗിന്റെ ഇരകൾ നേരിടുന്ന മാനസിക സമ്മർദ്ദവും ഒറ്റപ്പെടലും ഈ ചിത്രം ചർച്ച ചെയ്തു. പുതിയ കാലത്തെ സിനിമകൾ റാഗിംഗിനെ നോക്കിക്കാണുന്നത് യാഥാർത്ഥ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. ഇവിടെ റാഗിംഗ് ഒരു വിനോദം എന്നതിലുപരി അധികാരത്തിന്റെ ദുരുപയോഗമായും അപരിചിതത്വത്തെ മുതലെടുക്കലായും അവതരിപ്പിക്കുന്നു.

മലയാള സിനിമ റാങ്കിങ്ങിനെ വിഷയമാക്കുമ്പോൾ അധികാര ഘടന, അതായത് സീനിയർ ജൂനിയർ ബന്ധത്തിലെ അധികാര ദുർവിനിയോഗം, റാഗിങ്ങിന്റെ മറവിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ, റാഗിങ്ങിന്റെ ഇര, പിന്നീട് റാഗ് ചെയ്യുന്നവനായി മാറുന്ന പ്രതികാരത്തിന്റെ സൈക്കിൾ, റാഗിങ് ഒരു നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റമാണെന്ന സാമൂഹിക ബോധവൽക്കരണം എന്നീ വിഷയങ്ങളെയാണ് സ്പർശിക്കുന്നത്. റാഗിങ് എന്നത് ഒരു സംസ്കാരമല്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും ആത്മവിശ്വാസവും തകർക്കുന്ന ഈ ദുഷിച്ച പ്രവണതയെ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് പൂർണമായും ഇല്ലാതാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓരോ വിദ്യാലയവും അറിവിന്റെയും സ്നേഹത്തിന്റെയും സുരക്ഷിത താവളങ്ങളായി മാറട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ബി.വി. സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമതുലിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നീ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
0: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി CP ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
0: CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CMRL എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. GDP വളർച്ച 6.9% നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘാർ മുഫ്ത് ബിജുലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8th സ്ഥാനത്താണ് എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4th സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 1/5 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 ഉയർന്ന് 74,582 നിഫ്റ്റി 58 നേട്ടത്തിൽ 23,474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 രൂപയും പവന് 114,200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതി രഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMR എക്സാൻ ലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് ജൂൺ 5-ന്റെ തട്ടകത്തിലാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1873 ജൂൺ 5 സാൻസിബാറിലെ അടിമച്ചന്ത അവസാനിച്ചു. 1984 ജൂൺ 5 പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദികളെ അമർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ കരസേന നടപ്പിലാക്കിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഭീകരയുദ്ധം. 9 മണിക്കൂറോളം നീണ്ട യുദ്ധം. ഇന്ത്യൻ കരസേനാ ഭടന്മാരും ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള ഭീകരരും തമ്മിൽ സിഖ്മത വിശ്വാസികളുടെ പുണ്യക്ഷേത്രമായ സുവർണക്ഷേത്രത്തിൽ വെച്ച് നടന്ന യുദ്ധം സ്വതന്ത്ര ഖാലിസ്ഥാൻ രാഷ്ട്രവാദത്തിന് വിരാമമായിരിക്കുന്നു. 2015 ജൂൺ 5 പുരോഗമന ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ എൻ എം മുഹമ്മദ് അലി അന്തരിച്ചിരിക്കുന്നു. മതവും മനുഷ്യനും മുഹമ്മദ് എന്ന മനുഷ്യൻ, മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ, ശാക്യമുനിയുടെ നാട്ടിൽ എന്നീ കൃതികൾ രചിച്ച ഡോക്ടർ എൻ എം മുഹമ്മദ് അലി കരുണാസായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ മനോരോഗ വിദഗ്ധൻ കൂടിയായിരുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത ദ്വീപുകളിലെ തുറമുഖ സൗകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാ കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ 2ാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6 നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the lap unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
2: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവെച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവെച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന രണ്ടാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിനാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഓരോ നാട്ടിലും ഉണ്ടാകും വിദഗ്ധരായ ആളുകൾ. ചെറുകുളത്ത് ദാമോദരനാശാൻ, കുളക്കോട് മണി, കുട്ടനെല്ലൂരിൽ ചന്ദ്രനും പാപ്പുവേട്ടനും, രാമങ്കരിയിൽ സണ്ണി. ഫ്രെയിമിന്റെ ബെൻഡ് തീർക്കുക, ഒടിഞ്ഞ കമ്പി മാറ്റിയിടുക, പഞ്ചറൊട്ടിക്കുക, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ അനേകം ജോലികൾ. പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നുമില്ലെങ്കിലും പൂനയണ്ണൻ എന്നും സൈക്കിൾ വർക്ക്ഷോപ്പിൽ കാണിക്കും. പനിച്ചു വിറച്ചു കിടന്നാലും പക്ഷെ പൂനയണ്ണൻ ഡോക്ടറെ കാണില്ലായിരുന്നു. സ്വന്തം ജീവിതത്തെക്കാൾ സൈക്കിളിനെ സ്നേഹിച്ച പൂനയണ്ണൻ. സ്കൂളിൽ അന്ന് എത്രയോ അധ്യാപകർ സൈക്കിളിൽ വന്നു. അന്ന് അതൊരു അഭിമാനമായിരുന്നു. രണ്ടാമത്തെ ചേട്ടൻ 10-ാം ക്ലാസ് പാസ്സായതിന് സമ്മാനമായി അച്ഛൻ വാങ്ങിക്കൊടുത്ത സൈക്കിൾ അനിയത്തിയുടെ കല്യാണത്തിന് വിൽക്കേണ്ടി വന്നു. അതിലേട്ടനേക്കാൾ വിഷമിച്ചത് അവളായിരുന്നു. 500 രൂപ ഭുവനേന്ദ്ര പണിക്കരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിയിട്ടായിരുന്നു ചേട്ടനു വേണ്ടി അച്ഛൻ സൈക്കിൾ വാങ്ങിയത്. ആ കഷ്ടപ്പാടോർത്ത് അനിയത്തിയോടൊപ്പം അമ്മയും കരഞ്ഞു. ജീവിതത്തിന്റെ ഭാഗമായി നിന്ന രണ്ടു വീലുകൾ. പക്ഷേ 80-കളുടെ അവസാനം കേരളത്തിലേക്ക് ഇരച്ചു കയറി വന്ന മോട്ടോർ വാഹനങ്ങളുടെ അതിവിപ്ലവം സാത്വികതയുടെ ആ രണ്ടു വീലുകളെ പടിയിറക്കി കളഞ്ഞു. ജീവിതത്തോട് അങ്ങനെ ചേർന്നു നിന്നുവെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഒരു സൈക്കിൾ സാന്ദ്രത അവകാശപ്പെടാനൊന്നും നമുക്കാവില്ല. അതങ്ങ് ആംസ്റ്റർഡാമിലാണ്. 25 ലക്ഷം ജനങ്ങൾക്ക് 28 ലക്ഷം സൈക്കിളുകൾ. ഹോളണ്ടിൽ സൈക്കിൾ ടൂറിസം പോലും ഉണ്ട്.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
1: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത നടൻ സലീംകുമാർ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരണം ഗായത്രി ദേവി.
2: ഓർമ്മകളിൽ എപ്പോഴും അമ്മയൊരു നിറവായി, കരുതലായി ഒപ്പമുണ്ട്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ തിളച്ചു മറയുന്നത് കടലുപോലുള്ള ആ സ്നേഹമാണ്. അമ്മയാണ് എന്റെ ഉള്ളിൽ സംസ്കാരത്തിന്റെ വിത്തായി കൃഷിപാഠം വിതച്ചത്. കൃഷി നമ്മുടെ പാരമ്പര്യമാണ്. മലയാളി എല്ലാ കാലത്തും നഷ്ടങ്ങളുടെ കണക്കുകളാണ് പെരുപ്പിച്ചു കാണിക്കുന്നത്. ലാഭമില്ലാത്ത എല്ലാം നമ്മൾ വിറ്റുകളയും. തേങ്ങ കുറഞ്ഞാൽ തെങ്ങ് നമ്മൾ മുറിച്ചു വിൽക്കും. 200 രൂപ കൃഷിഭവൻകാർ തരാമെന്ന് പറഞ്ഞാൽ മണ്ടരി പിടിക്കാത്ത തെങ്ങും നമ്മൾ മുറിച്ചു കളയും. എത്ര കാലം പാല് തന്നിരുന്ന പശുവാണെങ്കിലും കറവ് പറ്റിയാൽ അന്ന് തന്നെ പിടിച്ച് അറവുകാരന് വിൽക്കും. ലാഭമില്ലാതെ ഒന്നും നമ്മൾ വളർത്തില്ല. അത് അമ്മയായാലും അച്ഛനായാലും. ആദായമില്ലെന്ന് കണ്ടാൽ അമ്മയെയും അച്ഛനെയും വൃദ്ധസദനത്തിലോ റോഡിലോ കൊണ്ടുചെന്ന് കളയുന്നത് നമ്മുടെ സംസ്കാരമായി മാറിയിരിക്കുന്നു. അൻവർ റഷീദിന്റെ ബ്രിഡ്ജിൽ അഭിനയിക്കുമ്പോൾ ആ വേദന ഒരുവേള ഞാൻ അറിഞ്ഞു. ശാന്തകുമാരി ചേച്ചിയുടെ ആ സിനിമയിലെ അവസ്ഥ ജീവിതത്തിലും അരങ്ങേറി. അവർ മരിച്ചപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞുപോയി. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയം എറണാകുളത്ത് സരിതാ തിയേറ്ററിലെ ആ സീൻ, അമ്മയെ ഉപേക്ഷിച്ചു പോകുന്നവനായി അഭിനയിച്ചപ്പോൾ ഉള്ളം പൊട്ടിപ്പോയി. അമ്മയുടെ മുഖം ശാന്ത ചേച്ചിയിലൂടെ എന്നിലേക്ക് പ്രവേശിച്ചു. വളരെ സുദീർഘമായൊരു ഷോട്ടായിരുന്നു ആ രംഗം. തിയേറ്ററിൽ അമ്മയെ ഇരുത്തി 150 മീറ്ററോളം നടന്ന് MG റോഡിലെത്തുന്ന ഷോട്ട്. ശാന്തചേച്ചി പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മാറി. ഓർമ്മ പോയ അവസ്ഥയായിരുന്നു അവർക്ക്. ഞാനപ്പോൾ അടുത്തു ചെല്ലും, സിനിമയുടെ കഥയെല്ലാം പറഞ്ഞു കൊടുക്കും. അവർ സമാധാനത്തോടെ കേട്ടിരിക്കും. പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് പറയും, ഇതെന്റെ കഥയാടാ മോനെ എന്ന്. നെഞ്ചു പൊട്ടിപ്പോകും ആർക്കും. എന്നെ ഒരു കൃഷിക്കാരനാക്കിയതും മറ്റുള്ളവരോട് അലിവുള്ളവനാക്കിയതും അമ്മയാണ്. അമ്മ കൗസല്യെ കുറിച്ച് പറയാതെ എന്റെ കൃഷിജീവിതം ആരംഭിക്കുകയോ അവസാനിക്കുകയോ ഇല്ല. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകളും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് പച്ചക്കറിയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ചേമ്പ്, ചേന, വെള്ളരി, പാവൽ, പടവലം തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ. കുട്ടിക്കാലത്ത് പച്ചക്കറി സാധനങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്നില്ല. ആകെയുള്ള 25 സെന്റ് പുരയിടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. മിക്ക ഇനം വാഴകളും നമ്മൾ കൃഷി ചെയ്തിരുന്നു. ആ മണ്ണിന്റെ മണം കേട്ടാണ് ഞാനൊക്കെ വളർന്നത്. ഇളകിക്കുതിർന്ന മണ്ണിന്റെ മണം അമ്മയുടെ സ്നേഹത്തിന്റെ കൂടി മണമാണ്.

നിങ്ങൾ കേട്ടത് പ്രശസ്ത നടൻ സലീം കുമാർ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് ഗായത്രി ദേവി. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. കടപ്പാട് അമ്മയോർമ്മ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ. കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: ശാസ്ത്ര പരീക്ഷണശാലയിലേക്ക് ഒരു സഹായിയെ ആവശ്യമുണ്ട് എന്ന പരസ്യം വളരെ യാദൃശ്ചികമായി ഒരു ചെറുപ്പക്കാരൻ കാണാനിടയാകുന്നു. താൻ നിരന്തരമായി കേൾക്കാൻ പോകുമായിരുന്ന പ്രസംഗത്തിന്റെ പിന്നിലെ മഹത് വ്യക്തിത്വം ഹംഫ്രി ഡേവിയുടെ പരീക്ഷണശാലയിലേക്കാണ് സഹായിയെ ആവശ്യമുള്ളത്. അഭിമുഖത്തിന് ചെന്ന യുവാവിനോട് ഹംഫ്രി ഡേവി ചോദിച്ചു, ഈ ജോലിക്ക് ചേരാൻ താങ്കൾക്കുള്ള യോഗ്യത എന്താണ്? ശാസ്ത്ര പരീക്ഷണങ്ങളോടുള്ള താൽപര്യമെന്ന് യുവാവ് പറഞ്ഞത് ശാസ്ത്രജ്ഞന് അത്ര കണ്ട് ബോധിച്ചില്ല. ജോലി കിട്ടില്ല എന്നുറപ്പിച്ച് എണീറ്റു പോകാൻ തുടങ്ങുന്നതിന് മുൻപ് തുണിസഞ്ചിയിൽ നിന്നും തടിച്ച ഒരു നോട്ട്ബുക്ക് ചെറുപ്പക്കാരൻ പുറത്തെടുത്തു. സാർ, ഇതൊന്ന് നോക്കാമോ? എന്തിന് എന്ന അർത്ഥത്തിൽ ഹംഫ്രി ഡേവി നെറ്റി ചുളിച്ച് നോട്ടുബുക്ക് വാങ്ങി അലസമായി മറിച്ചു നോക്കി. അതിലെഴുതിയിരുന്നതെല്ലാം തന്റെ പ്രസംഗത്തിലെ നോട്ടുകളാണെന്ന് മനസ്സിലായ അദ്ദേഹത്തിന് ഒട്ടും അമാന്തിക്കേണ്ടി വന്നില്ല ആ ചെറുപ്പക്കാരനെ ആ പരീക്ഷണശാലയിൽ സഹായിയായി നിയമിക്കാൻ. ദേവിയുടെ പ്രസംഗം 386 പേജുകളിലായി ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു അയാൾ. ഇന്നും ഈ ബുക്ക് റോയൽ സൊസൈറ്റിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നത് മറ്റൊരു ചരിത്രം. ശാസ്ത്രത്തോട് അപാരമായ വിജ്ഞാനതൃഷ്ണ ആ ചെറുപ്പക്കാരനിൽ ഒരു തീത്തുള്ളിയായി ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഹംഫ്രി ഡേവി ആവശ്യത്തിലധികം സ്വാതന്ത്ര്യവും അനുവദിച്ചു നൽകി. അവിടെ ഹംഫ്രി ഡേവിയുടെ പരീക്ഷണശാലയിൽ ടെസ്റ്റ് ട്യൂബ് കഴുകാൻ നിന്ന ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്നറിയാമോ? മൈക്കിൾ ഫാരഡേ. വൈദ്യുതിയുടെ പിതാവ്, ഡൈനാമോ കണ്ടുപിടിച്ച ആൾ. മൈക്കിൾ ഫാരഡേ ഹംഫ്രി ഡേവിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന കാലം. ഒരു ദിവസം എന്തോ കാര്യത്തിന് കോപിഷ്ടനായ ഡേവി ഫാരഡേയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പക്ഷേ തെറ്റു മനസ്സിലാക്കിയ ഡേവി ഫാരഡേയെ തിരിച്ചു വിളിച്ച് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയുള്ള ശാസ്ത്ര പരീക്ഷണ സഹായിയായി നിയമിച്ചു. മുഴുവൻ സമയവും പരീക്ഷണങ്ങളിൽ ഫാരഡേ മുഴുകി. വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചു, സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചു. വൈദ്യുത കാന്തിക പ്രഭാവം മൈക്കിൾ ഫാരഡേയെ ശ്രദ്ധേയനാക്കി. ഡേവിയുടെ പരീക്ഷണശാലയിൽ ദേവിയെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഭൗതിക ശാസ്ത്ര പരീക്ഷണങ്ങൾ ഫാരഡേ ചെയ്തത്. ആ സമയം ഹംഫ്രി ഡേവി രാസപരീക്ഷണങ്ങളിൽ നിമഗ്നനായിരുന്നു. ഡൈനാമോ അടക്കമുള്ള കണ്ടുപിടുത്തങ്ങൾ ഫാരഡേ പ്രസിദ്ധീകരിച്ചു. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം വുളസ്റ്റർ എന്ന ശാസ്ത്രജ്ഞന്റേതാണ് എന്ന ആരോപണമുണ്ടായി. എന്നാൽ വുളസ്റ്റർ നേരിട്ട് രംഗത്തെത്തി ഈ കണ്ടുപിടുത്തങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, ഫാരഡേക്ക് റോയൽ സൊസൈറ്റിയിൽ അംഗത്വം നൽകണമെന്നും അല്ലാത്ത പക്ഷം അത് റോയൽ സൊസൈറ്റിക്ക് ഒരു കുറവാണെന്നും വുളസ്റ്റർ വാദിച്ചു. സാമാന്യ വിദ്യാഭ്യാസമേ ഫാരഡേക്കുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും റോയൽ സൊസൈറ്റിയിൽ അംഗത്വം ലഭിച്ചു. വൈദ്യുതിയിലെ പരീക്ഷണ ഗവേഷണങ്ങൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു. കാന്തിക ശക്തി, വൈദ്യുത ശക്തി എന്നിവയെപ്പോലുള്ള ഒരു ശക്തിവിശേഷമാണ് ഭൂഗുരുത്വം എന്ന് ഫാരഡേ തന്റെ നോട്ടുബുക്കിൽ കുറിച്ചിട്ടു. റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുത്തെങ്കിലും മൈക്കിൾ ഫാരഡേ അത് സ്വീകരിച്ചില്ല. വൈദ്യുതി അടക്കമുള്ള കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലെ മഹാനുഭാവൻ മൈക്കിൾ ഫാരഡേ, ശാസ്ത്രലോകത്തിലെ അദ്വിതീയ വ്യക്തിത്വം.
0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ, കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പർണിത എന്ന ചിത്രത്തിനു വേണ്ടി ശാന്തനു മൊയ്ത്ര സംഗീതം നൽകി. സ്വാനന്ദ് കിർക്കിറെ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും ശ്രേയാ ഘോഷാലും.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: അൻപത് എന്ന ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ സംഗീതം നൽകി. രാജ മെഹദി അലിഖാൻ രചന നിർവഹിച്ച ഗാനം. ആലാപനം ലതാ മങ്കേഷ്കർ.

മസക്കലിയിൽ ഇനി അഗ്നിപത് എന്ന ചിത്രത്തിന് വേണ്ടി അജയ് അതുൽ സംഗീതം നൽകി അമിതാഭ് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം ആലാപനം സോനു നിഗം.

ചിത്രം ഓം ശാന്തിയോ, സംഗീതം വിശാൽ പട്ലാനിയും ശേഖറും ചേർന്ന്, രചന ജാവീദ് അക്തർ, ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും ശ്രേയാ ഘോഷാലും.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മനുഷ്യർ എന്ന ചിത്രത്തിന് വേണ്ടി ആനന്ദ് മിലിൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറും എസ് പി ബാലസുബ്രഹ്മണ്യവും ചേർന്നു.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: സനം തേരി കസം എന്ന ചിത്രത്തിന് വേണ്ടി ഹിമേഷ് റഷ്മിയ സംഗീതം നൽകിയ ഗാനം രചന നിർവഹിച്ചിരിക്കുന്നത് സമീർ അഞ്ചാനും ഹിമേഷ് റഷ്മിയും ചേർന്ന്. ആലാപനം അങ്കിത് തിവാരി, പാലക് മിച്ചൽ.

മസക്കലിയിൽ അടുത്തതായി ആജാൻ ആച്ലേ എന്ന ചിത്രത്തിന് വേണ്ടി സലീം സുലൈമാൻ സംഗീതം നൽകിയ ഗാനം രചന പീയൂഷ് മിശ്ര, ആലപിച്ചിരിക്കുന്നത് സുനിതി ചൗഹാൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: पेश करते हैं हर आशिक के दिल को कुरेदने वाला गाना, कैसा ये इश्क है

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒന്നാം തീയതി ഡിസംബർ 31 എടുത്തിട്ട് 1ാം തീയതി ആകുമ്പോഴത്തേക്ക് ആ പ്രതിജ്ഞ നിറവേറ്റി അതിനെ പാലിച്ചു കൊണ്ടുപോകുന്ന, വർഷങ്ങളായി പാലിച്ചു കൊണ്ടുവന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം. ഏറ്റവും പ്രധാനമായിട്ട് പുകവലി നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ഡിസംബർ 31 ഒന്നാം തീയതി ഞാൻ വലിക്കില്ല എന്ന് വെച്ചാൽ വലിക്കില്ല എന്നൊക്കെ തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ട്. അപൂർവം ചില ആളുകളൊക്കെ വീണ്ടും തെറ്റിപ്പോകാറുണ്ട്, പുകവലിക്ക് അടിമപ്പെട്ടു പോകാറുണ്ട്. വളരെ സ്വാഭാവികം, അവർക്ക് വീണ്ടും തീരുമാനം എടുക്കാൻ കഴിയട്ടെ. ഒരിക്കൽ ഞാൻ പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് ഇനി ഞാൻ പരാജയപ്പെട്ടില്ല, നാളെ മുതൽ ഞാൻ പുകവലി നിർത്തും, മദ്യപാനം നിർത്തും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ആരുടെയെങ്കിലും സഹായത്തോടുകൂടിയെങ്കിലും നിർത്തുമെന്നൊക്കെ തീരുമാനിക്കാൻ എല്ലാ ശ്രോതാക്കൾക്കും സാധിക്കട്ടെ. പല പല ദുശ്ശീലങ്ങളും ഒക്കെ നിർത്തി നല്ല ശീലങ്ങളിലേക്കും നല്ല സൗഹൃദങ്ങളിലേക്കും നല്ല ചിന്തകളിലേക്കും നല്ല സ്വപ്നങ്ങളിലേക്കും ഒക്കെ നല്ല പ്രവൃത്തികളിലേക്കും ഒക്കെ പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിസംബർ 2025 ഏറ്റവും ഒടുവിൽ, അല്ലെ 2025 വർഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ പോക്കുവെയിലിന് ഇന്ന് നമ്മൾ ആരംഭം കുറിച്ച് അവസാനിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഒടുവിലത്തെ പോക്കുവെയിലായിരിക്കും. സാധാരണ എല്ലാവർക്കും അറിയാം ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പം ഒരു അതിഥി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മെസ്സേജായിട്ടും ഫോൺ ചെയ്തൊക്കെ ചോദിക്കും, നാളെ ആരാണ്, നാളെ ആരാണ്. ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ചോദിച്ചു ഇന്ന് ആരാണ്. ആ കൗതുകം ശ്രോതാക്കൾ കരുതി വെച്ചിരിക്കുന്ന കൗതുകം ഭയങ്കര ഇഷ്ടമാണ്. ആ കൗതുകത്തെ ഞാൻ പലപ്പോഴും പൊളിക്കാറില്ല, അതൊരു സസ്പെൻസ് തന്നെ ആയിരിക്കട്ടെ. എപ്പോഴും പറയുമ്പോഴും അതിഥിയെ പരിചയപ്പെടുത്താത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ശ്രോതാക്കളിൽ ആരെങ്കിലുമൊക്കെ വിചാരിക്കും സിനിമയിൽ പറയുന്നത് പോലെ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ശ്രോതാക്കൾ സമക്ഷം ഞാൻ ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്തുന്നു. അജന്ത പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാം അത്ര യങ്ങാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അജന്ത മുണ്ടേല സ്വദേശിനിയാണ് ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ശ്രോതാക്കളോട് പ്രത്യേക പോക്കുവെയിലിൽ സംസാരിക്കുന്ന അജന്ത. ആര്യനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയറായ മാഡമാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ജീവിത അനുഭവങ്ങളും ഒരു നഴ്സാവുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നഴ്സിംഗ് അസിസ്റ്റന്റ് ആകുമ്പോഴത്തേക്കും ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തന്നെ ഇന്ന് ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് കരുണാസായി റേഡിയോ ഒരു 6-7-8 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ വയോമിത്ര എന്ന പരിപാടിയിൽ ഒരു ദിവസം ശ്രോതാക്കളോട് വളരെ കാര്യമായി സംസാരിച്ചത് അജന്ത മാഡമാണ്. അതെല്ലാം അന്നുള്ള ദിവസങ്ങളിൽ ശ്രോതാക്കൾ വളരെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു. ആ സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് വളരെ ഹൃദ്യമായി ബുധനാഴ്ചയിലെ പ്രത്യേക പോക്കുവെയിലേക്ക് അജന്ത മാഡം വളരെയേറെ ഹൃദ്യമായ സ്വാഗതം.
1: നമസ്കാരം.
0: ഇപ്പൊ നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുമുണ്ട് മാഡത്തിനെങ്കിലും ഇപ്പൊ നമ്മളോടൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ശ്രോതാവിനോട് സംസാരിച്ചിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഹലോ
2: ആശംസകളുണ്ട്.
0: ഞാൻ തിരിച്ചും ഞങ്ങൾ രണ്ടുപേരും ആശംസിക്കുന്നു. ഞാനേ ഇന്നിപ്പോ പറഞ്ഞല്ലോ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആര്യനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർ ആയ എന്ന ഇംഗ്ലീഷ് വാക്കിനേക്കാൾ നല്ലത് പെൻഷനായ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിനേക്കാൾ നല്ലത് അടുത്തൂൺ പറ്റിയ എന്താണ് ഒരു മാഡമാണ്, അജന്ത മാഡമാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയർ ആയി. സംസാരിക്കാം അമ്മയ്ക്ക്.
1: ഹലോ,
2: ഏത്
1: പാട്ട?
0: വ്യക്തമായി.
1: ഹലോ,
2: ദിലീപ് അഭിനയിച്ച ഒരു പാട്ട്.
0: ദിലീപ് അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്, അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലേ?
1: ഹലോ, വിളിച്ച ആളിന്റെ പേര് പറഞ്ഞില്ലല്ലോ. എവിടുന്നാ? കുറിഞ്ഞിലക്കോട്.
0: അയൽവാസിയാണ്.
1: എന്ത് ചെയ്യുവാ? മുണ്ടയിലേക്ക് അറിയാന്നുള്ള ആളാണല്ലേ? എന്ത് ചെയ്യാ? ജോലി ചെയ്യുന്ന ആളാണോ? ആരൊക്കെയുണ്ട് വീട്ടില്? മാത്രമേയുള്ളോ?
0: അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവാണ് വിജയം. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്?
2: എല്ലാരും ഉണ്ട്, പക്ഷേ ഇപ്പൊ ഒറ്റയ്ക്ക്. എല്ലാം പോയി.
1: എല്ലാരും പോയി.
2: അപ്പൊ ഞാൻ പറഞ്ഞത് മംഗളങ്ങൾ വാരിച്ച ചെറിയ പാട്ടായിരുന്നു. നമുക്കൊന്നല്ലേ, അതുകൊണ്ടാണ് ഈ പാട്ടിട്ട്.
1: ഹാപ്പി ന്യൂ ഇയർ.
2: ഹാപ്പി ന്യൂ ഇയർ.
0: വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ വിശേഷങ്ങൾ പറയാനോ ഉണ്ടോ വിജയമ്മ?
2: വേറെ വിശേഷം,
0: ഈ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. അജന്ത മേഡം കേൾക്കട്ടെ.

0: അത് വളരെ സ്വാഭാവികമാണ്. എന്തെങ്കിലും എങ്ങനെ അങ്ങോട്ട് നാളെ മുതൽ അങ്ങോട്ട് സുഖം തന്നെ ആയിരിക്കും അല്ലേ? ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനോട് സംസാരിക്കും. എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ പറയണേ പറയാം.
1: പ്രായാധിക്യമായ അസുഖമാണോ?
2: ഉണ്ട്. പിന്നെ തല ഈ ഇടയായിട്ട് ഇപ്പൊ ഒരു അസുഖം ഉണ്ടായത് ഈ പെട്ടെന്ന് ഒരു തലകറക്കം വന്നു, അപ്പോൾ തന്നെ ഛർദ്ദില് ഭയങ്കര
1: ആയിട്ട് അമ്മേ. ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോ നല്ലൊരു ഇ എൻ ടി കൊണ്ട് കാണിക്കണ്ടേ?
2: കാണിക്കും. അത് കാണിച്ച് ഇവിടെ നെടുമ്പങ്ങാട്ട് കൊണ്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് അറ്റാക്ക് ഒന്നും പറഞ്ഞു ഞാൻ വിളിച്ചില്ലെന്ന് മുടി കളയുണ്ട്. അപ്പം മക്കളൊക്കെ പിള്ളേർ വന്നിട്ട് അവർ മെഡിക്കൽ കോളേജിൽ അന്ന് രാത്രിയൊക്കെ ചെക്കപ്പെല്ലാം കഴിഞ്ഞ് അപ്പോൾ ചെവി നോക്കിയപ്പോഴും ഇയർ വാഴെടുത്ത് പോയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെ വീട്ടിൽ 3 മാസം നിന്നു. 3 മാസം നിന്നപ്പോഴും അവർക്ക് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്.
1: ബുദ്ധിമുട്ട് തോന്നിയ കാരണം തിരിച്ചു വീണ്ടും വന്ന് ഒറ്റയ്ക്ക് നിൽക്കുവാണല്ലേ?
2: വീട്ടിൽ ഒറ്റയല്ലേ, എനിക്ക് പിന്നെ അത് ചെറുക്കാനില്ലെന്നും പറഞ്ഞു. പക്ഷേ അസുഖങ്ങളേ ഉള്ളു.
1: പുതിയ വർഷം എല്ലാം ശരിയാവും അമ്മേ, എല്ലാം ശരിയാവും.
2: മാസ്മി കൈകാര്യ വരവും എല്ലാം ഉണ്ട്.
1: ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് ദിലീപിന്റെ പാട്ട് കേട്ട അല്ലേ?
0: ഒരിക്കലും കൈവിടാതെ കൂടെ ഉണ്ട്. മോളുടെ വീട്ടിലായിരുന്നപ്പോഴല്ലേ?
2: പിന്നെ
1: ഇപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലേ ഒറ്റയ്ക്കാണെങ്കിലും?
2: ഓ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ അസുഖങ്ങൾ ഓരോന്നോരോന്ന് മാറി മാറി വരണോണ്ട് ഒരു
1: വിഷമങ്ങളുണ്ട്.
0: തലചുറ്റി ഛർദ്ദിച്ചു എന്ന് പറഞ്ഞ ഉടൻ തന്നെ നഴ്സ് പറഞ്ഞ വാക്ക് കേട്ടോ, ഇ എൻ ടി കാണിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ?
2: അതെ,
0: അപ്പൊ ആദ്യമേ അങ്ങ് പറഞ്ഞു, അതാണ് എന്റെ കാര്യം എന്ന് പറയുന്നത്.
2: ഇ എൻ ടിയിൽ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഇയർ വാഴടിച്ച് പോയതാണ്. പക്ഷെ അതിന് 10-20 ഗുളിക അങ്ങ് എഴുതി. പിന്നെ മെയിൻ ആയിട്ടുള്ള ഗുളിക അന്ന് മാറ്റില്ലായിരുന്നു, കുറഞ്ഞ ഗുളിക ആയിട്ടപ്പോ വീണ്ടും ഇങ്ങനെ കറങ്ങി
1: കറങ്ങി കറിയിരുന്നു.
2: അങ്ങനെ അത് കഴിച്ചിട്ട് ഇപ്പൊ ബുദ്ധിമുട്ട് ഒരുപാട് ഈ ഉച്ചി ഒരുപാട് കുത്തലും പിന്നെ കണ്ണ് കരട് വന്ന ആളൊക്കെ കണ്ണിനും കാഴ്ച ചെയ്യുക ഒരു വേറെ ഇല്ല. ഓട്ടോ പിടിച്ച് കടയിൽ പോയാൽ തന്നെ ഞാൻ എവിടെയും ഓട്ടോക്കാരനാണ് വാങ്ങിച്ച് ഓട്ടോയിൽ
0: കൊണ്ടുവരണം. ഇപ്പൊ മനസ്സിലായല്ലോ എന്ത് കാര്യത്തിന് ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കാൻ എപ്പോഴും.
2: അങ്ങനെയെന്ന് വെച്ചാൽ അവര് അവരടുത്ത് പറഞ്ഞ് അവര് വാങ്ങിച്ചോണ്ട് തന്നാൽ നമ്മളെ ഇഷ്ടത്തിനുള്ളതൊന്നും വാങ്ങിക്കാൻ
0: പറ്റില്ല.
2: അവര് ഈ കൂലിക്കൊക്കെ ഓട്ടുകയാണല്ലേ, അപ്പൊ അവർക്ക് ഒരുമാതിരിയല്ലേ. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമില്ല, വീട്ടിൽ വരുമ്പം കഴിയുമ്പോൾ അത് വാങ്ങിച്ചില്ല ഇത് വാങ്ങിച്ചില്ല. പിന്നെ അവര് എന്നെ അടുത്ത് ഒന്ന് നടയിലും കൊണ്ട് വെച്ചേരും എന്നുള്ള കൂലി കൊടുക്കും. അവര് സന്തോഷമായിട്ട് എന്നെ വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ പൈസ ഒന്നും കുറഞ്ഞില്ല, അതുകൊണ്ട് വീട്ടിൽ ഓടി വരും. അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ പിള്ളേരെന്ന് വെച്ചാൽ
1: അവരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ.
2: അവരെ സന്തോഷമായിട്ട് ഞാൻ ഇപ്പൊ ഈ ഒറ്റയ്ക്ക് വന്നത് തന്നെ എല്ലാ ചുമതല എന്റെ ഇതിലാണ്. ഇവിടെ കറണ്ട് തരും വെള്ളം തരും എല്ലാം വന്ന് കിടക്കണം, കിടന്നിട്ട് പറയണം കറണ്ട് കെട്ടാക്കി കളയും എന്നൊക്കെ. അവരാണെങ്കിൽ മിണ്ടിയില്ല വരിയില്ല ഒരു വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം പറഞ്ഞത് നന്നായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അതും കിടക്കില്ല.
0: ഇത്തരം കാര്യങ്ങളെല്ലാം 2026 കുറെയേറെ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ വിചാരിച്ചുണ്ടാക്കാനൊക്കെ പറ്റും പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളോ അജന്ത മേഡത്തോട് പറയാനുണ്ടോ? അതെ അതെ അതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കിയല്ലോ. അപ്പം ഇത്രയും ഈ പേര് മറന്നു പോകണ്ട, അജന്ത നല്ലൊരു പേരല്ലേ. ഇന്നത്തെ നമ്മുടെ അതിഥിയുടെ എല്ലാ ബുധനാഴ്ച ഇതുപോലെ പ്രത്യേക പോക്കുവയിലാണ് ഓരോരുത്തർ മാറി വരും. അടുത്ത ആഴ്ച അജന്ത മാഡം ആയിരിക്കും, വേറെ ആരെങ്കിലും ആയിരിക്കും. ആ അതെ അതെ അതെ, എല്ലാ ബുധനാഴ്ചയും വേറെ വേറെ ആളുകളാണ്. ഞാൻ മാത്രം അതിന് പകരമല്ല, അതിന് ശീതളത്തിന് പകരമായിട്ട് മാനസിക ലോകം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക പരിപാടി ഉടൻ വരുന്നുണ്ട്. അതില് ഈ പഴയ ശീതളത്തിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. ഇത് ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയിലാണ്. ഓരോ ബുധനാഴ്ച ഓരോരുത്തരാണ്, ഞാൻ മാത്രം മാറൂല. ഇല്ലില്ല, ഇത് ഇടയ്ക്ക് തുടങ്ങിയത്. നമ്മളിപ്പോ നാലാമത്തെ അഞ്ചാമത്തെ ബുധനാഴ്ച ആയതേ ഉള്ളൂ.
1: ഓക്കെ, ഇനി പാട്ട് കേക്കാം. ദിലീപിന്റെ പാട്ടല്ലേ കേക്കാം.
0: ശരി, അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടെ നവവത്സര ആശംസകൾ നേരുന്നു. നമുക്കൊരു നല്ല പാട്ടിലേക്ക് പോവാം.
1: ശരി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അജന്ത. അജന്ത മാഡം ആര്യനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച ആളാണ്. നേരത്തെ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും, നന്നായിട്ട് വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം, പാട്ടുകൾ കേൾക്കാം, പാട്ടുകൾ ചോദിക്കാം. പ്രത്യേക പോക്കുവയിൽ ഓരോ ദിവസവും ഓരോരുത്തരിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ബുധനാഴ്ചയും ഓരോരുത്തരുമായി സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, ശ്രോതാക്കൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രോതാക്കൾ കൗതുകപൂർവ്വം നാളെ ആരാണ് അല്ലെങ്കിൽ ഇന്ന് ആരാണ് എന്നിങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാനുള്ള കാരണം അതാണല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും ശ്രോതാവിലേക്ക് എത്താം. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ കാച്ചന്റെ നടനാണ് സാറേ.
0: കുറെ നാളായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്.
1: ഞാനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: ചോദിക്കാം.
1: പാട്ട് ഞാനറിയാ, പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻവേദന. ആ പാട്ടാണ്.
0: പരേഡിയുടെ ശബ്ദം കുറച്ച് വെച്ചില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് വേദന തോന്നും, പൂവിന് മാത്രമല്ല തോന്നും. കുറച്ച് എന്ന് എല്ലാവർക്കും കൊള്ളാം. അപ്പം നടരാജൻ സാർ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അജന്ത മാഡമാണ്. ആര്യനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും വിരമിച്ച നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച അജന്ത മാഡമാണ് സംസാരിക്കാൻ. കേട്ടോ, സംസാരിക്കൂ.
1: മാഡത്തിന് സാറിന് നമസ്കാരമുണ്ട്.
2: നമസ്കാരം.
1: ഞാൻ എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല, പ്രായം കുറവാണ് എനിക്ക്, അതുകൊണ്ട് പറയാനൊന്നും വല്ലായിട്ടില്ല.
2: പ്രായം കുറവാണ്ട് അനുഭവം ഒരുപാടായിരിക്കുമല്ലോ.
1: എന്നാലും ഞാന് ഒന്ന് രണ്ട് ഈ ഞാന് പഴയകാലത്ത് കേട്ട ഒന്ന് രണ്ട് കഥകൾ
0: പറയുന്നതേ.
1: നമ്മളെ ശാംബശിവൻ ഉണ്ടല്ലോ, ശാംബശിവന്റെ കഥാപ്രസംഗമൊക്കെ എനിക്ക് ഏറ്റവും നല്ലതാണ്. ഹലോ,
2: കേൾക്കുന്നുണ്ട്?
1: ആ, ശാംബശിവന്റെ എന്ന് പറഞ്ഞ രസീ എന്നും പറഞ്ഞ ഒരു കഥയുടെ രസീക. ആ, അതിലാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. ദാസി പെണ്ണല്ലവൾ എൻ രസിക, വരൂ വരൂ രസിക നമ്മ കാണാതെ നാട്, ഞാൻ എത്ര നേരമായി കാത്തു നിൽപ്പു എന്നോമനെ നീ എന്ത് താമസിച്ച.
2: ഇത്രയും നല്ല പാട്ടെന്ന ആള് ഒരു കഥാപ്രസംഗം നടത്തിക്കൂടെ?
1: ഇനി സമയമുണ്ട്.
2: സമയമുണ്ട്, ഇനിയും സമയമുണ്ട്.
1: സമയമില്ല. അപ്പൊ അടുത്ത് അടുത്ത് ഒരു പെൺകുട്ടി കോളേജിൽ പോകാനായിട്ട് ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. കുട്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി അങ്ങനെ നിന്ന കൂട്ടത്തിൽ ബസ് അങ്ങ് പോയി. മോട്ടാറുടനെ പോയല്ലോ തിരിഞ്ഞു തങ്കം നോക്കും നേരം മനസ്സൊന്നും തരഞ്ഞല്ലോ. അങ്ങനെ ഇരുന്നപ്പോ കുറച്ചങ്ങനെ നിന്ന കൂട്ടത്തിൽ ഒരു കിളവി ദൂരെ എന്ന് പറയാണ്. അറുപതിനപ്പുറമുള്ളൊരു കിളവി അറവല പോലെ വരുന്നു, അറുപതിനപ്പുറമുള്ളൊരു കിളവി അറവല പോലെ വരുന്നു. കിളവി ഇങ്ങോട്ട് വന്നോടാൻ എന്നെ പറഞ്ഞ മക്കളെ നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ ചെന്ന് ചായ കേട്ട് കുടിച്ചു കൊണ്ട് തിരിച്ചു പോവാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് കിളവി വീട്ടിൽ പോയപ്പോ അങ്ങനെ വീട്ടിൽ പോവേണ്ട. എന്തായാലും തങ്കം പല പല ചിന്തകളോട് നടക്കുന്ന കിളവിയിലൂടെ, എന്തായാലും തങ്കം പല പല ചിന്തകളോട് നടക്കുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന്, വീട്ടിൽ ചെന്നിട്ട് കിളവി താമസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് അടിക്കാനൊക്കെ പോയി, പ്രശ്നം ഉണ്ടാക്കി അടിച്ചു അടിച്ച് അമ്മുമ്മ മുഴുകി വിഴുന്ന് വിഴുന്നടിച്ചിട്ട് അമ്മുമ്മ പറയാണ്, നിങ്ങൾ എന്റെ പ്രാണനാഥനല്ലേ. അപ്പൂപ്പനൊന്ന് അടിച്ചു അമ്മുമ്മ മുറ്റത്ത് വീണടിച്ചു, അപ്പൂപ്പനൊന്ന് അടിച്ചു അമ്മുമ്മ മുറ്റത്ത് വീണടിച്ചു, സ്നേഹമുള്ള പൂപ്പന് അമ്മുമ്മ പാണനെന്ന് വിളിച്ചു. കാരണം അമ്മുമ്മക്ക് പല്ലില്ല, അതുകൊണ്ടാണ് പാണനെന്ന് വിളിച്ചു.
0: ഇനി കഥ തുടർന്ന് അടുത്ത ബുധനാഴ്ച ഞാൻ ഇവിടെ കൊണ്ടിരുത്തും.
2: സാറിനോട് റെക്കമെൻഡ് ചെയ്യട്ടെ ഒരു കഥാപ്രസംഗം നടത്താൻ, ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
0: അടുത്ത ബുധനാഴ്ച ഇവിടെ കൊണ്ടിരുത്തിട്ട് ഞാനിത് പിന്നെ ഇവിടെ വന്നൊരു കഥാപ്രസംഗം അവൻ കാണാം, റെക്കോർഡൊക്കെ ചെയ്യാം.
1: എല്ലാ ശ്രോതാക്കൾക്കും സാറിന് എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും നടത്തുകയാണ്. എനിക്ക് പാട്ട് ഞാൻ ചോദിച്ചിട്ടുള്ള ഇതാണ്.
2: ഏത് പാട്ടാ?
1: അറിയാമോ, ഇപ്പോഴാണെങ്കി യഥാർത്ഥത്തിൽ ഈ കർണസായി ഇങ്ങനെ പാട്ടും കളിയും തിരിവായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ.
2: ഓക്കെ, അപ്പൊ ആ പാട്ട് ആ പാട്ട് കേൾക്കാം. പുതിയ വർഷത്തേക്ക് ഹാപ്പി ന്യൂ ഇയർ.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ?
1: ഓക്കെ ഓക്കെ.
0: അതിന് റേഡിയോയുടെ ശബ്ദം മാക്സിമം ഉറച്ചു വെച്ചോളൂ കേട്ടോ. നാട്ടുകാർ മുഴുവൻ കേൾക്കട്ടെ. അപ്പൊ ശരി, പാട്ടിലേക്ക് പോവാം. ശരി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ശീതള പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലാണ്. ബുധനാഴ്ച തോറും നമ്മൾ പ്രത്യേക പോക്കുവയിൽ ഒരു അതിഥിയെ അവതരിപ്പിക്കാറുണ്ട്.

0: നമ്മളോടൊപ്പം ഉള്ളത് അജന്ത മാഡമാണ്. ഹരനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും റിട്ടയറായ അജന്ത മാഡം, നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഒരു ശ്രോതാവ് കൂടുന്നു, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, നല്ല നമസ്കാരം.
1: ഇത് മുമ്പെല്ലാം ജയരാജാണ്.
0: അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ കേൾക്കല്ലേ? അജന്ത മാഡത്തോട് സംസാരിക്കാം.
2: ഹലോ ജയരാജ്, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: മുണ്ടലയാണ് മാഡം.
2: മുണ്ടല. എന്റെ സ്ഥലവും മുണ്ടലയാണ്. മുണ്ടല വാഴാലി.
1: വാഴാലിയോ? അറിയാലോ.
2: ജയരാജ് എന്ത് ചെയ്യാ?
1: ഞാൻ കാർപ്പന്റർ പണിയായിരുന്നു. അങ്ങനെ പോയി ഗൾഫില് കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ വന്ന് മോളെ കല്യാണമൊക്കെ ആയി. ആ സമയത്തൊക്കെ എനിക്ക് അസുഖമൊക്കെ ആയി.
2: ഗൾഫൊക്കെ മതിയാക്കി നാട്ടിലേക്ക് എത്തി.
1: നാട്ടിലുണ്ടോ? ഞാനിപ്പം വീട്ടിലാണ്.
2: ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണെന്ന്. എന്താണ് ജയരാജ്?
1: അവസാനത്തെ ദിവസം എന്ന് മാത്രമല്ല, ഈ കരുണാസായി തുടങ്ങിയപ്പോ എനിക്ക് ഒരു ഊർജം തന്നത് കരുണാസായിയാണ്. പാട്ടായാലും കാര്യങ്ങളായിരുന്നു
2: കേട്ടു ആളാണല്ലേ കരുണാസായി.
1: സ്ഥിരമായിട്ട് കേൾക്കുന്നു, സ്ഥിരമായിട്ട് കേൾക്കുന്നു.
2: പിന്നെ ഏത് പാട്ട് ആവശ്യം?
1: ഇന്നലേക്ക് കിഴക്കം വരും പക്ഷിയിലെ സൗപർണികാമൃത വേദികൾ പാടി എന്നുള്ള
2: പാട്ടാണ്.
0: അടിപൊളി പാട്ടല്ലേ. അത് ഗംഭീര. എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് കരുണാസായി റേഡിയോയിൽ ഈ പാട്ട് കുറെ നാളായി കേൾപ്പിച്ചിട്ട്
2: അപ്പൊ ജയരാജനും കുടുംബത്തിനും പുതിയ വർഷത്തേക്കുള്ള ഹാപ്പി ന്യൂഇയർ.
1: ഹാപ്പി ന്യൂഇയർ മാഡം.
2: ഓക്കെ,
0: നിങ്ങള് അയൽവക്കക്കാരാണ് സംസാരിക്കുന്നത്?
1: അറിയാം.
2: ഓക്കെ,
0: വാഴാലിയൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് വിചാരിക്കണം തൃശ്ശൂരൊക്കെ നമുക്ക് അറിയാന്ന് പറയുന്നത് പോലെ. ഒരു വെളിപ്പാട് അകലെയാണ് രണ്ടുപേരും താമസിക്കുന്നതെന്ന് മറന്നു പോരുത്.
1: മാഡം താമസിക്കുന്നത് ശിവമോളിന്റെ കുറച്ച് അപ്പുറത്ത്, ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട്.
2: ഇത്ര വ്യത്യാസമേ ഉള്ളൂ.
0: അപ്പം ജയരാജ്, വളരെ സന്തോഷം. എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഈ ഒരു വർഷം അവസാനിക്കുകയാണ്.
1: അവസാന ദിവസം സാറിന്റെ സംസാരിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായി.
0: എന്നോട് എന്നുള്ളതിനേക്കാൾ ഉപരി അജന്ത മാഡത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം.
1: അജന്ത മാഡത്തിന്റെ സാറിന്റെ ത്യാഗം മാഡം ഇന്നലെയില്ലായിരുന്നു. ഇന്നലെ സംസാരിക്കാൻ പറ്റിയില്ല.
2: വിഷമിക്കില്ല, പുതിയ വർഷത്തെ സംസാരിക്കാം.
1: പുതിയ വർഷം സംസാരിക്കാം, അത് തന്നെ. വിഷമമില്ല, വിഷമമില്ല. നമ്മള് സ്ഥിരം കേൾക്കണമല്ലോ, അപ്പോഴൊന്നും വിഷമം വരൂല.
0: പുതിയ വർഷത്തിൽ പോക്കുവേലിന്റെ രീതി ഭാവങ്ങൾ തന്നെ വേറെ ആയി മാറുകയാണ്.
1: ഭാവം രൂപമൊക്കെ മാറുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത്.
0: അതെ, ആ പരിപാടിയുടെ മാത്രമല്ല മൊത്തം പരിപാടികളും പുതിയ എന്ന് വെച്ചാൽ നാളെ മുതലല്ല, മെല്ലെ മെല്ലെ മെല്ലെ മാറി മാറി വരികയാണ്. പിന്നെ കഴിഞ്ഞ വർഷം അതിനു മുമ്പത്തെ വർഷത്തേക്കാൾ ഒരുപാട് മാറിയില്ലേ?
1: മാറി മാറി.
2: ഓരോ വർഷവും പുരോഗമനം വരണ്ടേ? പുരോഗമനം വരണം.
1: പുരോഗമനം വന്നോണ്ടിരിക്കുന്ന അവിടെ നമുക്ക് വേറെ മാറ്റമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് മുണ്ടല ജംഗ്ഷനിൽ തന്നെയുള്ള റേഡിയോ ഒറ്റയ്ക്ക് അല്ലേ മാഡത്തിനല്ലേ പോകുമ്പോ കേക്കാം.
0: നമ്മുടെ റേഡിയോ തന്നെയല്ലേ ഇവിടെ കേൾക്കുന്നേ?
1: നമ്മളെ റേഡിയോ തന്നെ എന്താ വേറെ ആരും നമ്മളെ കൂടെ ഉള്ള പൊന്നു വേറെ ആരും.
0: വെള്ളനാട് ജംഗ്ഷനിൽ റേഡിയോ വെച്ചിരുന്നു, ഇപ്പൊ അതിന്റെ ഒരു എന്താണ് പണിയൊക്കെ നടന്നപ്പോഴത്തേക്കുമാണ് അത് മാറ്റിയത്. അവിടെ സീലിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടൻ വെള്ളനാട് ജംഗ്ഷനിലും നമ്മുടെ റേഡിയോ മധുര മനോഹരമായി കേട്ടു തുടങ്ങും.
1: നമ്മൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, നമ്മൾ കരുണാസായി കേൾക്കുന്നുണ്ടല്ലോ. എന്ത് എന്താണ് നമ്മുടെ അത് നമുക്ക് വേണ്ടപ്പെട്ട ആളെയും ചോദിക്കും എന്താണ് കരുണാസായി കേൾക്കാത്ത. അപ്പോൾ അവരൊക്കെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. നമ്മള് സാറിന് വിളിച്ച് ചോദിച്ചില്ലെങ്കിലും പുറത്തൊന്ന് സംസാരമുണ്ട്.
2: നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓ കേക്കാം മാഡം.
0: അപ്പൊ ഒരു സ്ഥലത്ത് പണി നടക്കുന്നുണ്ടാണ് ആ റേഡിയോ അവിടെ നിന്ന് മാറിയപ്പോ ഒരുപാട് പേര് ചോദിച്ചു വെക്കാത്തെന്താ വെക്കാത്തെന്നുള്ളത് നമ്മള് പഞ്ചായത്തിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. വീണ്ടും അത് തുടരാൻ അനുവാദവും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ അധികം വൈകാതെ തന്നെ എന്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളും കഴിയുമ്പോൾ നമ്മൾ വെക്കും. അപ്പോ എന്റെയും അജന്ത മേഡത്തിന്റെയും വക ഒരിക്കൽ കൂടെ ജയരാജനും കുടുംബത്തിനും പുതുവത്സര ആശംസകൾ. നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: അപ്പൊ
0: പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2025 ഏറ്റവും ഒടുവിലത്തെ ദിവസത്തെ പോക്കുവയിലാണ്, പ്രത്യേക പോക്കുവയിലാണ് ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയിൽ. അത് വളരെ സന്തോഷമുണ്ട്. ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിലും സംസാരിക്കുന്നതിലുമൊക്കെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അജന്ത മാഡമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആരനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനുണ്ടാവും. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാർ.
0: വളരെ നല്ല നമസ്കാരം. അപ്പൊ പരിചയപ്പെടുത്തുന്നതിനൊക്കെ മുമ്പ് ഇന്നത്തെ അതിഥിയെ കേട്ടിട്ടുണ്ടാവും. അജന്ത മാഡമാണ്, നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച ആളാണ്. അജന്ത മാഡത്തോട് സംസാരിക്കാം.
1: മാഡത്തെ, ഞാൻ ആദ്യൊരു കാര്യം പറയാം, പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. കൂട്ടിനുണ്ട് കൂട്ടം, കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിനുള്ളൊരു സംഭവമുണ്ട്. ഞങ്ങളെ വലിയൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. അത് ദീപകാരുണ്യ സേവന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ, ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത്, വീട് വെച്ചുകൊടുക്കുക, അഗതിയനാഥ മന്ദിരത്തിൽ ഭക്ഷണം നൽകുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കീഴിൽ നാളെ രാവിലെ 9:30 തൃശൂർ തേക്കിൻകാട് മൈതാനം മുതൽ ടൗൺ ഹാൾ വരെ മദ്യവിരുദ്ധ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ ജനുവരി 1, 2026 നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനം മുതൽ ടൗൺ ഹാൾ വരെ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. ആ വിവരം ഞാൻ അറിയിക്കുന്നു. തിരുവനന്തപുരത്തുള്ള ഒരുപാട് ആളുകൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ആളുകളുണ്ട്, വിദേശത്തുള്ള കുറെ ആളുകളുണ്ട്, മലയാളികൾ. അപ്പോ അവരുടെ അറിവിലേക്കായിട്ട് തൃശ്ശൂരൊക്കെ ഉള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ നല്ല സൗകര്യമാണ്, ടൗണിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞതാണ്, ഒന്നും കൂടെ ആവർത്തിച്ചു. കാര്യം മദ്യം ആയതുകൊണ്ട്, ലഹരി ആയതുകൊണ്ട്, ലഹരി വിരുദ്ധ റാലിയാണ്. ആ വിഷയത്തിൽ അത്ര ഇപ്പൊ പറയാനുള്ളൂ. വീണ്ടും ഞാൻ പറയാം, നമ്മുടെ ലേഖ ടീച്ചറോട് ഞാൻ ഈ കൂട്ടത്തെ കുറിച്ചൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്
0: എന്നോടും.
1: അതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടു. അപ്പൊ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയർഡ് ആകണം. ഭൂമിയിലെ മാലാക്കാന്ന് പറയും. ഞാൻ എനിക്ക് പരിചയമുള്ള നഴ്സുമാരൊക്കെ കാണുമ്പോ മാലാക്കം പറഞ്ഞാണ് ഞാൻ അവർ വിശേഷിപ്പിക്കാറ്. കാര്യം അവർ ചെയ്യുന്ന ആ സേവനം നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ, ഗവൺമെന്റ് ആയാലും സ്വകാര്യ ഹോസ്പിറ്റലിലായാലും, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഊണ് 4 മണിക്കൂർ പോലും കഴിക്കാൻ കഴിയാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പലപ്പോഴും സഹതാപം തോന്നുന്നു അവരോട്. നമുക്കൊന്നും ചെയ്യാല്ല, അവരെ എത്തിയാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അവർ ചെയ്യുന്ന ജോലി അവരെന്നെ ചെയ്യണം. അപ്പോ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്നു. ഞാൻ അറിയാൻ പാടില്ല, ജ്യൂസ് ഒക്കെ കൊണ്ടുപോയിട്ട് എന്റെ അത് നമുക്ക് സങ്കടം തോന്നി. ഇവര് രാവിലെ മുതൽ ഇങ്ങനെ ഓടുകയാണല്ലോ. അപ്പൊ പെട്ടെന്ന് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് കാഷ്വാലിറ്റി വരും, അപ്പൊ അങ്ങോട്ട് ഓടും. അങ്ങനെ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നതാണ്, നിങ്ങൾ ചെയ്യുന്ന ആ സേവനം വില മതിക്കാൻ പറ്റാത്തൊരു സേവനമാണ് അത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളോടാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ട് ആ ടീമിൽ പെട്ട. പല ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ചെന്ന് പരിചയമായിട്ടില്ല, അല്ലാതെ അല്ല. അപ്പൊ അത് വില മതിക്കാൻ കഴിയാത്തൊരു സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും തുല്യത ഇല്ലാത്തൊരു സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ആത്മാർത്ഥമായിട്ട് പറയാം.
2: ഇത് മനസ്സിലാക്കി അറിയിച്ചു കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം.
1: അല്ല, അത് മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവര് മനഃപൂർവ്വം അങ്ങനെ നടിക്കുക എന്ന് പറയേണ്ടത്. കാരണം നമ്മൾ നേരിട്ട് അനുഭവിക്കല്ലോ. ഞാൻ എനിക്ക് വീട്ടിൽ നിന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹോസ്പിറ്റൽ കേസിൽ, ഞാൻ എന്റെ ഉപ്പ, ഉമ്മ, എന്റെ ഒരു മോന്, അതേപോലെ എന്റെ വൈഫ്, എന്നെ, അങ്ങനെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ ദിവസക്കണക്കിന് 1 മാസം 1.5 മാസത്തിൽ നിന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന സേവനം. രാത്രിയും പകലൊന്നും ചില ഹോസ്പിറ്റലിൽ, ചില ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പോ അവർക്ക് 36 മണിക്കൂർ ഡ്യൂട്ടിയാണെന്നൊക്കെ തോന്നിപ്പോകും ചിലപ്പോ അവർക്ക്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പോ അത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ നമ്മള് വെറുതെ മേടത്തെ പൊക്കി പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ.
2: അടുത്ത ഡ്യൂട്ടിക്ക് ഒരാളില്ല എങ്കിൽ നമ്മൾ തന്നെയാണ് കണ്ടിന്യൂസ് ചെയ്യണം.
1: ചെയ്യണം ചെയ്യണം, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ചിലപ്പോ ഒരു ഉച്ച വരെ നിന്നാൽ മതി, അല്ലെങ്കിൽ വൈകിട്ട് പോവാന്നൊക്കെ വിചാരിച്ചാകും. പക്ഷെ പെട്ടെന്നാവും ചിലപ്പോൾ ഏതൊരു സ്റ്റാഫിന് പെട്ടെന്ന് വരാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഓവർ കാഷ്വാലിറ്റിയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവര് അവരാ ജോലിയോടുള്ള ആത്മാർത്ഥത, അവർക്ക് താല്പര്യമുണ്ട്. വീട്ടിൽ ചെറിയ കുട്ടികളുള്ള ഒരു നേഴ്സൊക്കെ ആണെങ്കിൽ മാനസികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ അതൊക്കെ സഹിച്ചവർ നിൽക്കുന്നു. ഞാൻ അനുഭവത്തിലൂടെ കണ്ടൊരു കാര്യം മാഡം ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. എന്തായാലും അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. ഞാനും മലപ്പുറത്താണ് ഉള്ളത്, മലപ്പുറം ജില്ലയിലാണ് ഞാനുള്ളത്.
2: ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണെന്ന്
1: അങ്ങനെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ
2: പ്രത്യേകതയുണ്ട്.
1: പുതുവത്സരാശംസകൾ മാഡത്തിനും അവിടെ ഉള്ള സാറിനും.
0: അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ച
2: പുതുവത്സരാശംസം
1: മറന്നുപോയതാണ് സംസാരത്തിന്. ഞാൻ വിളിക്കുമ്പോ എന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സംസാരം കാട് കയറിപ്പോയെന്ന് തോന്നുന്നു. ഓവർ ആയൊന്നും അറിയില്ല,
0: ഓവർന്നും ആയില്ല. അജന്ത മാഡം പറയുന്നത് കേക്കൂ.
2: ഓക്കെ, അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞ അതുകൊണ്ടല്ല, ഈ ഒരു വർഷത്തെ എല്ലാ കഷ്ടപ്പാടും തീരട്ടെ എന്ന് വെച്ചിട്ട് പുതിയൊരു വർഷത്തെ നല്ലൊരു കാര്യം വരട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ.
1: എന്റെയും
2: സാറിന്റെയും പുതുവത്സരാംശം അഡ്വാൻസ് തരട്ടെ.
1: അത് കഷ്ടപ്പാടല്ല ദിവസവും മാറട്ടെ നമ്മൾ വിചാരിക്കുന്നതാണ്, അത് മാറാറില്ല, അത് നമ്മൾ കൂടെ പറപ്പാണ്.
2: നമ്മുടെ മനസ്സെന്നെ വിചാരിക്കണം, നമ്മൾ വിചാരിക്കണം നമ്മുടെ
1: കഷ്ടപ്പാട്. കഷ്ടപ്പാട് വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കാന്നുള്ളതാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റൊരാളെ കഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്യുന്നത്. മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റൊരാൾക്ക് നമ്മൾ കാരണം ഒരു ഉപദ്രവം, ഒരു ദ്രോഹം, അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട് വരാതിരിക്കുക, അതാണ് എന്റെ ഒരു രീതി. നമ്മൾ കാരണം മറ്റൊരാളെ വേദനിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ജീവിത ശൈലി.
0: അതൊക്കെ ഓക്കെയാണ്, പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾ ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് കഷ്ടപ്പാടുണ്ടാവും. കഷ്ടപ്പാടില്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്ന ആരുമില്ല.
1: കഷ്ടപ്പാടില്ലാതെ
0: ഏത് ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാട്.
1: ഞാനിപ്പോ ഇവര് നഴ്സുമാര് ചെയ്യുന്ന കഷ്ടപ്പാട് ഞാനത് സാന്ദർഭികമായിട്ട് അങ്ങനെ പറഞ്ഞുള്ളൂ. ഞാൻ ചെയ്യുന്ന ജോലിന്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാം.
0: കഷ്ടപ്പാടുകളെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: സ്വാഭാവികമായിട്ട് ആസ്വദിച്ച് ചെയ്യാന്നില്ലാണ് എന്റെ ഒരു പോളിസി. ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ വർക്കിങ് ഒരാളാണ്. ചിലപ്പോ ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇന്നലെ വരെ ഒരു രാത്രി പോലും മര്യാദക്ക് ഉറങ്ങാതെ ജോലി ചെയ്യാം. പക്ഷെ ഞാനത് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അവിടെ ഉത്സവങ്ങളാണ്, അപ്പൊ അവിടുത്തെ കാർണിവലുകളായിട്ടും അവിടെ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ടും ആനകളായിട്ടും എഴുന്നള്ളായിട്ടും മേളങ്ങളായിട്ടും അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതില് ഒരു സുഖം കണ്ടെത്തുന്നുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, കാരണം ഉറക്കു പോവുക, മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ എന്റെ ജോലിന്റെ ഭാഗമാണ്. പക്ഷെ എന്നാലും ഞാൻ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുമില്ല, എത്ര ദിവസം ഉറക്കു പോയാലും.
2: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാന് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അമ്പിളിപ്പൂ
0: ബുധനാഴ്ചയിലിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നിങ്ങൾ ഈ പാട്ട് പറയുമ്പോഴത്തേക്ക് ആ പാട്ട് പാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
1: ടീച്ചറങ്ങ്
0: രണ്ടും മൂന്നും വരിയൊക്കെ പാടി
1: തകർത്തോട്ടെ.
0: ടീച്ചർ ഇവിടെ തന്നെയുണ്ട്. ബുധനാഴ്ച പ്രത്യേക പോക്കുവല്ലേ ഈ ടീച്ചറല്ല,
1: അതുകൊണ്ടാണ് ടീച്ചർ. ബുധനാഴ്ച ടീച്ചർ ഒഴിവാണ്.
0: വാതിൽ തുറന്നൊന്ന് വിളിച്ചാ ഓടി വരും, പക്ഷെ വിളിക്കില്ല.
1: വേണ്ട വേണ്ട, ടീച്ചർ എന്റെ ശബ്ദം കേൾക്കുമ്പോ ടീച്ചറ് ഞാനും തമ്മില് എത്രയോ കാര്യങ്ങൾ ഈ ഭൂമിക്ക് ആകാശത്തിന്റെ ഇടയിൽ നടക്കുന്ന ഒരുവിധ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒന്നാമതും ഞാനൊരു പുസ്തക ഭ്രാന്തനാണ് ഞാൻ. അപ്പോ ഞാൻ വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ച് ടീച്ചറോട് പറയാം, അപ്പൊ ടീച്ചർ വായിച്ചത് പറയാം. അങ്ങനെ ആ കഥ ഒരുപാട് പറഞ്ഞാണ് ഞങ്ങൾ
0: പോക്കുവയിൽ. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: തീർച്ചയായിട്ടും അങ്ങനെ സംസാരിക്കണം, ഇതൊരു വെറും പരിപാടി ആവരുത്.
0: അപ്പൊ
2: അപ്പം ടീച്ചർക്ക് ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും വേണം. ഞാനതിന് എതിരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ടീച്ചറെ കേൾക്കാത്തോണ്ട് ചോദിച്ചെന്ന് മാത്രം. പ്രത്യേക ഒരുപാട് ടീച്ചർക്ക് ഒരു ദിവസം അവധി വേണം, അത് നല്ലതാണ്.
2: ടീച്ചർക്ക് ഒരു ദിവസം അവധി കൊടുക്കാൻ വേണ്ടി സാർ ഒരു പുതിയ പരിപാടി വന്നു എന്ന് വിചാരിക്കും.
1: നല്ല കാര്യം, നല്ല കാര്യം. പുതിയ ഐറ്റംസ് വരുന്ന പുതിയ വർഷത്തിൽ പുതിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രോതാക്കള്.
0: പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമുക്ക് ഓരോരുത്തരെ പുതിയതായി പരിചയപ്പെടാൻ, നമ്മുടെ സൗഹൃദ വലയത്തിൽ ഓരോരുത്തര് പുതുതായി വരിക.
1: ഞാൻ സാറ് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്.
0: ഇന്നിപ്പോ തന്നെ ഒരു പുതിയ ആളെ നിങ്ങൾ പരിചയപ്പെടുന്നു, അജന്ത മാഡം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്.
1: നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്.
0: അപ്പൊ ആ പരിചയപ്പെടൽ പുതുവർഷത്തിൽ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കട്ടെ.
1: നമ്മൾ തമ്മിൽ അകലം കൂടി നോക്കണം. ഞാൻ കേരളത്തിന്റെ വടക്കേ അതിർത്തിയിലാണ്.
0: അതൊന്നും അകലമേ അല്ല, ഒരിക്കലും അകലമേ അല്ല.
1: അതല്ല, പക്ഷെ നമ്മുടെ മനസ്സുകൾ വളരെ അടുത്തുമാണ്.
0: അപ്പൊ പിന്നെ അകലം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. 2025 കരുണാസായി റേഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ സുഹൃത്തിനെ തരുന്നു. അതാണ് അജന്ത മാഡം. അപ്പൊ ഇനിയും ഒരു 6 മാസം 3 മാസം
1: സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ഓക്കെ ഓക്കെ
2: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ശ്രോതാക്കൾക്ക് അതിഥിയുമായി സംസാരിക്കാം. വളരെ സന്തോഷമുണ്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ബുധനാഴ്ചയും ഓരോരുത്തരുമായിട്ട് സംസാരിക്കുക, ഒരു പുതിയ സുഹൃത്തിനെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി തരിക, സംസാരിക്കാൻ കഴിയുക, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് സൗഹൃദത്തിന്റെ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലുതായി വേറെ എന്താണുള്ളത് അല്ലേ? മനുഷ്യൻ മനുഷ്യനെ പാർശ്വവൽക്കരിക്കുന്നതിനേക്കാൾ ഭീകരമായി ക്രൂരമായി വേറൊന്നുമില്ല എന്ന് പറയും. അതെന്തിൻ്റെ പേരിലായാലും, നിറത്തിന്റെ പേരിലായാലും, ജാതിയുടെ പേരിലായാലും, മതത്തിന്റെ പേരിലായാലും, രാഷ്ട്രീയത്തിന്റെ പേരിലായാലും, മനുഷ്യൻ മനുഷ്യനെ പാർശ്വവൽക്കരിച്ചാൽ അതിനേക്കാൾ അപകടകരമായ, അതിനേക്കാൾ ക്രൂരമായ മറ്റൊന്നില്ല. മറ്റൊന്നും നോക്കാതെ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതാരോ അവർക്ക് പേരാണ് മഹാത്മാവ് എന്ന് പറയുന്നത് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ബുധനാഴ്ചയും ഓരോരോ അതിഥികളെ, അതിഥി എന്ന വാക്കിനേക്കാൾ ഓരോരോ സുഹൃത്തുക്കളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അജന്ത മാഡമാണ്. ആര്യനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച മാഡത്തോട് നമുക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതെയൊക്കെയാണ് ഇതിലേക്ക് വന്നത്. ആശുപത്രി അനുഭവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ശ്രോതാവിലേക്ക് പോവാം. എത്ര നാള് ആശുപത്രിയിൽ ജോലി ചെയ്തു?
1: 10 വർഷം.
0: 10 വർഷം ജോലി ചെയ്തു. അതായത് അപ്പൊ വളരെ വൈകിയാണ്
1: കേറിയത്
0: ആണോ? അതായത് ഏത് പ്രായത്തിലാ? 10 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് 58-60 റിട്ടയർമെന്റ് അല്ലേ?
1: 60
0: റിട്ടയർമെന്റ്. അപ്പൊ 50 ജോലി കിട്ടിയത്?
1: 48
0: ആണോ? അതൊരു പുതിയ അതെന്താണ്?
1: എംപ്ലോയ്മെന്റ് വഴിക്ക് ലാസ്റ്റ് ഗ്രേഡ്, ഇങ്ങനെ ലാസ്റ്റ് ഗ്രേഡ് വേക്കൻസിൽ കേറിയതാണ്.
0: ഓ ഓ, അങ്ങനെയാണ്.
1: വിധവകൾക്ക് മുൻഗണനയുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ്. അതുവരെ വേറൊരു പ്രൈവറ്റ് ബാങ്കിൽ ജോലിയായിരുന്നു.
0: അങ്ങനെ ജോലി ചെയ്തിരുന്നു. 48-ാമത്തെ വയസ്സിലാണ് ഗവൺമെന്റ് സർവീസിലേക്ക്
1: കയറിയത്.
0: അത് ഒരു പ്രത്യേകമായ എന്തേലും ഒരു പരിഭ്രമമോ ഒരു പകപ്പോ? കാരണം അത്ര, പക്ഷെ അതിനു മുമ്പ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് അതൊന്നും ഉണ്ടാവണമെന്ന് തോന്നുന്നല്ലേ? അവിടെ കയറുന്നു, നേരത്തെ പോലെ തന്നെ വ്യത്യസ്തമായ വേറൊരു ജോലി,
1: സ്ഥാപനം വ്യത്യാസം മാത്രമേ തോന്നിയിട്ടുള്ളൂ.
0: അതെ അതെ.
1: അതുകൊണ്ട് സേവനം എന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റൽ വലിയ താല്പര്യമായിരുന്നു. ഇങ്ങനെ 10 പേരെ സഹായിക്കുക എന്നുള്ളതൊരു സേവനം എന്നുള്ള രീതിക്കായിരുന്നു അത്.
0: ഇപ്പൊ ഈ സ്റ്റുഡിയോയിലിരിക്കുമ്പോഴത്തേക്കും ബാങ്കാണോ ആശുപത്രിയാണോ മനസ്സിലുള്ളത്?
1: ആശുപത്രിയാണ്.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും.
0: എന്തുകൊണ്ടായിരിക്കും?
1: കഷ്ടപ്പെടുന്നതും ഒറ്റപ്പെട്ടു വരുന്നതാണ് ആശുപത്രി എന്ന് പറയുന്ന സ്ഥലം. അതിൽ സഹായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമായി. ശമ്പളമുണ്ട്, പക്ഷെ അതെന്നാലും നമുക്ക് ചെയ്യാനൊരു മനസ്സ് വേണം. പ്രത്യേകിച്ച് ആര്യനാട് പോലുള്ള സ്ഥലത്ത് ആക്സിഡന്റ് ഒന്നും അടിയെന്നതൊന്നും ഒത്തിരി കേസ് വരുന്ന ഒരു സ്ഥലമായതിനാൽ അവിടെ ആരും അങ്ങനെ ട്രാൻസ്ഫർ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലവുമായിരുന്നു. ഇട്ട വീടിനടുത്തായിരുന്നു റിട്ടയർ സമയമായപ്പോൾ നമുക്കത് തന്നതും. നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെയാണ്
0: ജോലി ചെയ്തത്. മിക്കവാറും എപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും
1: എപ്പോഴും. പിന്നെ രാത്രി എന്നില്ല, പറഞ്ഞതുപോലെ രാത്രി എന്നോ പകലൊന്നോ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഒലിപ്പിച്ച ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എല്ലാം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടിക്ക് ഒരാൾ മാത്രമുള്ള ഒരു സ്ഥാപനവും കൂടിയാണ്.
0: പ്രത്യേകിച്ച് ഗ്രാമത്തിലെ ആശുപത്രിയാണ്.
1: അതെ, അത്രേ അവർക്ക് ഒരു അനുവദിച്ചിട്ടുള്ളൂ. ഒരു നേഴ്സ്, ഒരു സിസ്റ്റർ, ഒരു ഡോക്ടർ, അത്രയും മാത്രമേ ഒരു അനുവദിക്കാനുള്ള ഒരു ഓപ്ഷൻ.
0: അത് വെച്ചിട്ടാണ് ഇത്രയും മാനേജ് ചെയ്യാനുള്ളത്. വേണമെങ്കിൽ പരാതി പറയാം.
1: പരാതിക്കൊന്നും ഓപ്ഷൻ ഇല്ല, കാരണം റൂറൽ ഏരിയക്ക് അത്രയ്ക്ക് അവർക്ക് ഗവൺമെന്റിന് അനുവദിക്കാനുള്ള റൂളുള്ളൂ.
0: പക്ഷെ അതെനിക്ക് തോന്നുന്നു കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാനസികാവസ്ഥയിലേക്ക് വരും അല്ലേ?
1: ഉറപ്പായിട്ടും വരും, വന്നേ തീരു. കാരണം അങ്ങനെയാണ് ആശുപത്രിയുടെ ഒരു അവസ്ഥ. എന്നുവെച്ചാൽ അവിടെ ഞാൻ 3 വർഷമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി വർഷം ജനറൽ ഹോസ്പിറ്റൽ ആയിരുന്നു.
0: ഓ, ഏറ്റവും ഒടുവിലാണ് ആര്യനാട് ഹോസ്പിറ്റൽ, അവിടെ നിന്ന് വിരമിച്ചു. അതുവരെ ജനറൽ ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ ഒരു
1: നെടുമങ്ങാടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടെ നിന്നാണ് പ്രൊമോഷൻ കൂടി ജനറൽ ഹോസ്പിറ്റലിൽ പോയി. റിട്ടയർ സമയമാകുമ്പോൾ നമുക്ക് 60 വയസ്സ് റിട്ടയർമെന്റ് ആകുമ്പോൾ ഒരു പ്രായാധിക്യ ബുദ്ധിമുട്ട് കൊണ്ടാണ് അടുത്ത സ്ഥലത്ത് നമുക്ക് തരുന്നത്. പിന്നെ പോയി വരെ എളുപ്പത്തിനാണ് എനിക്ക് ആര്യനാട് കിട്ടിയത്.
0: നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വന്നു. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ,
0: നമുക്ക് ഇന്ന് അജന്ത മാഡത്തോട് സംസാരിക്കാം കേട്ടോ, സംസാരിച്ചോളൂ.
1: റോബിൻസൺ, എവിടെ നിന്നാ
2: വിളിക്കുന്നേ?
1: കേട്ടില്ല, എവിടെന്നാ?
2: ഉത്തരാങ്കോട്.
1: ഉത്തരാങ്കോട്. എന്ത് ചെയ്യുക?
2: ഞാന് പേഷ്യന്റാണ്.
1: പേഷ്യന്റാണ്? എന്ത് പേഷ്യന്റാ?
2: ഇടതുകാലത്ത് അറ്റാക്ക്.
1: ഓക്കെ.
2: സ്ട്രോക്ക് വന്നിരുന്നു.
1: ഓക്കെ.
2: പിന്നിടയ്ക്ക് പിന്നെ നീർത്തട്ടുണ്ടായി, അതായത് ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി.
1: ഫുള്ള് റെസ്റ്റിലാണ്. ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് ഭാര്യയുണ്ട്, ഞാനും ഉണ്ട്,
1: ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. ഓക്കെ ഓക്കെ. എന്തൊക്കെയാ വിശേഷം?
2: വിശേഷം നമ്മുടെ ലേഖാമേടം ലീവാണല്ലേ.
1: ലേഖാമേടത്തിന് ലീവ് കൊടുത്തിട്ട് സാർ പുതിയൊരാളെ കൊണ്ടുവന്നേക്കുവാണ്.
2: ഹോസ്പിറ്റലില് ഉണ്ടായിരുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം. നമ്മള് ചിലപ്പോ മരുന്ന് വാങ്ങാൻ വന്നപ്പോ നേരിട്ട്
1: കണ്ടിട്ടുണ്ടാവാം,
2: പക്ഷെ അറിയില്ല,
1: അറിയില്ല.
2: സംസാരിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാവും.
1: സന്തോഷം.
2: എനിക്ക് മതിയം സാറിനോട് സംസാരിക്കണമായിരുന്നു, കൊടുക്കാവോ?
0: മധുജൻ സാറിനോട് സംസാരിക്കാം, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് മധുജൻ സാറ്.
1: പറഞ്ഞോളൂ.
2: മധുജൻ സാറിനോ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്താണെന്ന് അറിയോ, സാറ് ഉറുദമി രാത്രി അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ആഴത്തിൽ ഇറങ്ങുന്നുണ്ട്. ഞാനത് സ്ഥിരം കേൾക്കുന്ന വ്യക്തിയാണ്. ഞാനിപ്പോ സാർ ഈ പരിപാടി കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ റേഡിയോ വാങ്ങിച്ചത്. ഞാനിപ്പോ 3 വർഷം കൊണ്ട് സ്ഥിരമായിട്ട്
0: സഹകരണസായി
2: കേൾക്കുന്ന, മാത്രമല്ല രാത്രി 10 മണി മുതൽ 11 മണി വരെ സാറിന്റെ സുഗതമി രാത്രി കേട്ടിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ.
0: വളരെ സന്തോഷം, വ്യക്തിപരമായി ഞാൻ സന്തോഷം അറിയിക്കണമല്ലോ.
2: ഞാൻ ലേഖാമേടത്തിനോട് സാറിന് സന്തോഷം
0: പങ്കിട്ടിരുന്നു. ഇനി വീണ്ടും പുതിയ പുതിയ, ഇപ്പൊ സുഗതമി നേരം ഈ ഇരുന്ന് തയ്യാറാക്കാനോ വന്നിരുന്ന് പറയാനുള്ള ചില സമയ കുറവ് കൊണ്ട് ആണ് കുറച്ചൊക്കെ റിപ്പീറ്റ് വരുന്നത്. പക്ഷെ ഇനി അത് വേണ്ട എന്നാണ് സ്റ്റുഡിയോയുടെ തീരുമാനം. അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ സുഗതം ഈ രാത്രിയുമായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ എന്തായാലും ഈ ദിവസം സംസാരിച്ചതിലൊക്കെ സന്തോഷം.
1: പാട്ടാണ് വേണ്ടത്
2: എനിക്ക്, പഴയ പടത്തിലുള്ള പാട്ടാണ്, ഒറ്റപ്പെട്ട പറയുന്ന സിനിമയില് ഇതിലെ ഏകനായി അലയും ഗായക എന്നുള്ളൊരു പാട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കർണസായിക്ക് വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും ഈ പാട്ടാണ് ആവശ്യപ്പെട്ടത്.
0: അത് December 31st ആ പാട്ട് തന്നെ വീണ്ടും ചോദിക്കുന്നു.
2: ആ പാട്ട് തന്നെ വീണ്ടും കൂടിയ വർഷം പോവുകയല്ലേ,
1: ഈ വർഷം അവസാനം ആ പാട്ട് തന്നെ കേൾക്കാമെന്ന് വിചാരിച്ചു അല്ലേ?
2: അതെ അതെ അതെ. കർണസായിയുടെ എല്ലാ പ്രേക്ഷകർക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും രേഖയ മേടത്തിനും മലയം സാറിന് എല്ലാവർക്കും എന്റെ
1: എന്റെയും പുതുവത്സര ആശംസകൾ.
2: അതെ, താങ്ക് യു മാഡം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
1: ഓക്കെ,
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അജന്ത മാഡമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനറൽ ഹോസ്പിറ്റലിലും മാരനാട് ആശുപത്രിയിലും നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച മാഡമാണ്. ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും നേരത്തെ നമ്മൾ വളരെ കൗതുകത്തോടെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. 48-ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടുന്നത്, എന്നിട്ട് 60-ാമത്തെ വയസ്സിൽ വിരമിക്കുന്നു. 10-12 വർഷത്തെ സർവീസാണുള്ളത്. പക്ഷെ അതിനിടയിലുള്ള ജീവിതാനുഭവങ്ങൾ ഒരിക്കലും ചെറുതല്ല. അത് എന്നെ കൗതുകത്തോടെ കേൾക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. റിട്ടയർ ആയപ്പോഴത്തേക്കും ശരിക്കും എന്താണ് ഒരു ഈ കുറഞ്ഞ കാലയളവാണല്ലോ ജോലി എന്ന് പറയുന്നത്. മറ്റു പലരും 10, 30, 35, 40 വർഷം ജോലി ചെയ്തിട്ടൊക്കെയാണ് വിരമിക്കുന്നത്. ഇത് വളരെ 10 വർഷം ജോലി ചെയ്യുക, 10 വർഷം കഴിഞ്ഞിട്ട് വിരമിക്കുക എന്ന് പറയുമ്പോൾ ഒരു നഷ്ടബോധം ഉണ്ടായോ, പെട്ടെന്ന് സമയം പോയി എന്ന് തോന്നിയോ, അതോ കുറെ കാലം കൂടെ വേണമെന്ന് തോന്നിയോ, അതോ സംതൃപ്തിയോടുകൂടിയാണോ റിട്ടയർ ആയത്?
1: സംതൃപ്തിയോടുകൂടിയാണ്.
0: അങ്ങനെയായിരുന്നു. പക്ഷെ കുറെ കാലം കൂടെ വേണമായിരുന്നു എന്ന് തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു അത്യാർത്ഥി തോന്നിയിട്ടില്ല. പക്ഷെ കുറെ നേരം, കുറെ നാളുകൾക്ക് മുന്നേ ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു അല്ലേ?
1: പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അറിയത്തില്ലായിരുന്നു.
0: അതെന്താണ്
1: കാരണം? ഹസ്ബൻഡ് മരിച്ചിട്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വിധവകൾക്ക് ജോലി എംപ്ലോയ്മെന്റ് വഴി കിട്ടുമായിരുന്നു, പക്ഷെ അത് ആരും പറഞ്ഞു തന്നിട്ടില്ല, അറിയത്തുമില്ലായിരുന്നു.
0: അങ്ങനെയായിരുന്നു. പിന്നെ ഇത് എങ്ങനെ?
1: ലാസ്റ്റില് സ്വയം തൊഴിലിന് വേണ്ടി ഒരു ലോണിന് വേണ്ടി എംപ്ലോയ്മെന്റ് ചെല്ലുമ്പോഴാ ജോലിക്കുള്ള കാർഡ് അവിടെ റെഡി ആയിട്ടുണ്ട്, ലോൺ അനുവദിക്കാൻ പറ്റത്തില്ല, ഒന്നുകിൽ ലോണ് കിട്ടും അല്ലെങ്കിൽ ജോലി ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ജോലി എംപ്ലോയ്മെന്റ് വഴിക്ക് വിധവകൾക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കിട്ടുമായിരുന്നു എന്ന് അവരാ പറയുന്നത്.
0: അങ്ങനെയാണ് അറിയുന്നത്.
1: അതുവരെ ആരും പറഞ്ഞു അറിഞ്ഞിട്ടില്ല, നമ്മൾ അതിനെ പറ്റി അന്വേഷിക്കാൻ പോയിട്ടില്ല.
0: അപ്പൊ ഈ ജോലി കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ എത്ര വയസ്സൊക്കെ ആയി?
1: ഗവൺമെന്റ് ജോലി കിട്ടുമ്പോൾ മക്കളൊക്കെ ജോലിക്കാരായി കഴിഞ്ഞു.
0: അങ്ങനെയാണ്. മക്കള് ജോലിക്കാരായപ്പോഴാണ് അമ്മയും എന്ത് ചെയ്യപ്പെടുന്നത്? ജോലിക്ക് കയറുന്നത്. ഒരുമിച്ച് ഒരു വീട്ടിൽ 2-3 പേര് ഒരുമിച്ച് എന്ത് ചെയ്യപ്പെടുന്നു? ഉദ്യോഗസ്ഥരായി മാറുന്ന ഒരവസ്ഥയുണ്ടല്ലേ? രസകരമായ ഒരു കാര്യമാണ്. എന്തായാലും അതിലൊരു ഇതുണ്ട്, നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ ആ കാലഘട്ടത്തിലേക്ക് അറിയാൻ വലിയ പ്രയാസം. ഇന്നിപ്പോ വാട്സപ്പ് ഉണ്ട്, എന്ത് കാര്യങ്ങളായാലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുന്നുണ്ട്.
1: ഒത്തിരി പേർക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിധവകൾക്കും ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കഷ്ടപ്പെടാത്ത രീതിക്ക് സ്വയം തൊഴിലിന് ക്യാഷ് അനുവദിക്കുന്നുണ്ട്, ജോലിക്ക് എംപ്ലോയ്മെന്റിന് കാർഡ്, സീനിയോരിറ്റി അനുസരിച്ച് അല്ലാതെ മുൻഗണനയ്ക്ക് ഉണ്ട്. വിധവകൾക്കൊരു മുൻഗണന ഉണ്ടോ എന്നുള്ള സത്യം
0: നിലവിലുള്ളതാണ്. അതൊരു ഈ റേഡിയോയിൽ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ വെറുതെ പാട്ട് മാത്രമല്ല, ഇതൊരു വലിയ ഒരു ഇൻഫർമേഷൻ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: 100 കാർഡ് അയക്കുവാണെങ്കിൽ ഒരു 5 എണ്ണം കണ്ട വിധവകൾക്കാണ്
0: കിട്ടും എന്നുള്ളതുണ്ടല്ലേ.
1: വികലാംഗർ, വിധവർ അവർക്കൊക്കെ ഉണ്ട്, പക്ഷെ അതറിയത്തില്ല.
0: അറിയില്ല. അതെ. പക്ഷെ അന്നത്തെ കാലം, ഇപ്പൊ കൂടുതലും ആളുകൾക്ക് അതൊക്കെ അതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാവും. പിന്നെ
1: ഇപ്പൊ ഉള്ളവർക്ക്
0: അറിയാം. അതെ. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ അന്ന് ആദ്യമേ അത് ജോലി കിട്ടുമായിരുന്നു അല്ലെ? ആ സമയത്തെ
1: 35 വയസ്സിലെ ജോലി കിട്ടുമായിരുന്നു.
0: 13 വർഷം കാത്തിരുന്നിട്ടാണ് അല്ലേ? ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ സാർ, നമസ്കാരം. രണ്ടു പേർക്കും നമസ്കാരം.
1: നമസ്കാരം.
0: സംസാരിക്കാം അജന്ത മാഡത്തോട്.
1: ആരാ സംസാരിക്കുന്നേ?
2: ഈ സൗണ്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
1: ശങ്കരനാണോ?
2: ഓ അതെ അതെ അതെ.
0: കേട്ടിട്ട്
2: പിന്നെ
1: എന്തൊക്കെ വിശേഷം?
2: വിശേഷത്തിലായി ഫോൺ, നമ്മളൊരു സുഹൃത്ത് കൊണ്ടിരിക്കുമ്പോ നമുക്കൊന്ന് വിളിക്കാതിരിക്കാൻ നോക്കുമോ?
1: ഓക്കെ. ശങ്കരനും മറന്നില്ലല്ലോ.
2: അതെങ്ങനെ മറക്കും? കൊള്ളാം. പിന്നെ എന്ത് കാണാനില്ല, അമ്പലത്തിലങ്ങ് വരണില്ല,
1: സ്ഥലത്തില്ല. ശങ്കരണ അതാ വരാത്തെ. ശങ്കരണ കറക്റ്റ് നിർമാല്യം തരാൻ വരുന്നുണ്ടല്ലോ.
2: ഓ, ഞാൻ വരുന്നുണ്ട്.
0: നിങ്ങൾ തമ്മിൽ കാണാത്തോണ്ടാണ് റേഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചിരകാല സുഹൃത്തുക്കൾക്ക് പരസ്പരം സംസാരിക്കാൻ കരുണാസായി റേഡിയോ നിമിത്തമാകുന്നു എന്ന് പറയുന്നത്.
1: സാറിന് പ്രത്യേക താങ്ക്സ് പറയണ്ടേ നമ്മള്?
2: തീർച്ചയായിട്ടും. ഇല്ല സാറിന് നമ്മള് പ്രത്യേക താങ്ക്സ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. സാറ് നമ്മള് ഇന്നലെ ആണെങ്കിൽ ടീച്ചർ നമ്മളെ നിരാശപ്പെടുത്തി.
1: എന്ത് പറ്റി?
2: ഇന്നലെ ടീച്ചർ വന്നില്ല.
1: ടീച്ചർക്കൊരു അവധി കൊടുക്കില്ലേ നിങ്ങള്?
2: ഇന്നലെ അതിന്നെടുത്തില്ലേ. പിന്നെ ഇന്നലെ എന്തിനാണ്?
1: കഷ്ടമായി പോയി.
2: ഇന്നലെ പോകില്ലായിരുന്നു. നമ്മൾ ഈ 3 മണിക്ക് നമ്മള് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ ഇല്ലാതെ വരുമ്പോ നമുക്കതൊരു വിഷമമല്ലേ?
0: അത് ശരിയാണ്. ഇപ്പൊ
2: പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും.
0: അനൗൺസ്മെന്റ് കേൾക്കുന്നത്
2: നമ്മൾ 3 മണിയായി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് നോക്കിയല്ലേ നമ്മളിരിക്കുന്നത്.

0: അപ്പൊ പറയുന്നത് എന്താ സാങ്കേതിക തടസ്സങ്ങളാണ്, അതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല.
1: പാതിരിയോട് തോന്നുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ.
0: അയ്യോ പാവം, പാതിരിയോടുള്ള ദേഷ്യം.
1: അതിന് പാവം എനിക്ക് തോന്നിയിട്ടില്ല.
0: അയ്യോ ഞങ്ങൾക്ക് കാരണം നമ്മൾക്ക് പാവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ട് ഏത് പാട്ട് ചോദിച്ചിരുന്നാലും വളരെ നല്ല രീതിയിലാണ് നമ്മളുടെ ആ ശരി ആ പാട്ട് തന്നെ കേട്ടു തരാം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഉണർമ്മയുണ്ട്, ആ പാട്ട് കേട്ടതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഓ തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക്
1: ശ്രോതാക്കൾ ശബ്ദം കൊണ്ട് മാത്രം മനസ്സിലാക്കുന്നത് കൊണ്ടാണെന്നാണ്.
0: അനുഭവം നമുക്ക് അറിഞ്ഞോളല്ലോ, നമുക്ക് അറിയാവോ.
1: ഇതുപോലൊരു പഞ്ചഭാവം കുട്ടി എവിടെ കിട്ടും?
0: അത് തന്നെ, അത് തന്നെ. എന്ത് നല്ല സംസാരം, നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെ പിന്നെ സാറിനോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം സാറ് നമുക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ എല്ലാ സായിയിലെ കൂടെ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
1: പുതിയ കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ്,
0: തയ്യാറെടുപ്പിലാണ്.
1: നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കും കേട്ടോ.
0: ആ സുഹൃത്ത് ഞങ്ങളിങ്ങനെ കൂടെ കൂടെ സംസാരിക്കാറുണ്ടല്ലോ. ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് മിക്കവാറും ഉള്ളവരൊക്കെ വരും, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്.
2: പുതിയ കാര്യങ്ങൾ പുതിയ വർഷത്ത് സംസാരിച്ചപ്പോരെ ശങ്കരണ്ണ. ഇപ്പൊ നമുക്ക് ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്, അപ്പൊ ശങ്കരണ്ണ ഏത് പാട്ടാണ് കേൾക്കേണ്ടതെന്ന്?
0: എനിക്ക് പുള്ളിമാൻ എന്ന ചിത്രത്തില് ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ, ഈ പാട്ട് ഞാൻ എന്റെ സുഹൃത്തിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം.
2: എനിക്ക് തന്നെയാണോ? താങ്ക് യു.
0: പിന്നെ അപ്പൊ ഇനി ഇങ്ങോട്ടൊക്കെ വരണില്ലേ?
2: വരുന്നുണ്ട്, വരുന്നുണ്ട്, ഉടനെ വരുന്നുണ്ട്.
1: അപ്പൊ അതാത് നാടുകളിലെ സുഹൃത്തുക്കളെ ഇങ്ങനെ റേഡിയോയിലൂടെ അവതരിപ്പിക്കുക, അവരോട് സംസാരിക്കാൻ കഴിയുക, സത്യം പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. നിങ്ങൾ രണ്ടുപേർക്കും ഇത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. ഒരാള് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു, അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല.
0: ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ലോ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമല്ലേ?
2: അതെ. ശങ്കരണ്, എല്ലാവർക്കും എന്റെയും സാറിന്റെയും പുതുവത്സരാശംസ.
0: ഓ ഞങ്ങൾ അങ്ങോട്ടും അങ്ങനെ തന്നെ, എല്ലാ സ്റ്റുഡിയോയിൽ എല്ലാവർക്കും, സാറിനും ടീച്ചറിനും എല്ലാവർക്കും.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവോ?
2: പാട്ട് കേൾക്കാം.
0: പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവീൽ പരിപാടിയാണ് ബുധനാഴ്ചത്തെ. നമുക്ക് പോക്കുവീലിലേക്ക് തിരികെ എത്താം. സന്ദേശങ്ങൾ വായിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കാരണം ശ്രോതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നത് കൊണ്ടാണ്. ശ്രോതാക്കൾക്ക് പരാതിയുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മനഃപൂർവ്വമല്ല. നമുക്ക് ഒരു ഫോൺ മാത്രമാണുള്ളത്. ആ ഫോണിൽ ഇങ്ങനെ നിരന്തരമായി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹാങ് ആവാം, അതല്ല എങ്കിൽ ഒരു കോൾ ഓവർലാപ്പ് ചെയ്യപ്പെടാം, അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ്. പക്ഷെ എങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നമ്മളിങ്ങനെ വിളിക്കുന്നു. പക്ഷെ ചില സമയത്തുണ്ടാവുന്ന ഏറ്റവും വലിയ ഇതൊന്നും ആശ്ചര്യമെന്ന് പറയുന്നത്, 6 മാസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഇപ്പോഴാണ് കിട്ടിയത്, 1 വർഷമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴാണ് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ, അതൊരു വിഷമവും തോന്നും, എന്നാൽ അതിൽ ആശ്ചര്യവും തോന്നും. ഇത്രമാത്രം ഈ റേഡിയോയെ, ഒരു ചെറിയ റേഡിയോയെ ശ്രോതാക്കൾ ഹൃദയത്തിലേറ്റി സ്നേഹിക്കുന്നതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പം ഉള്ളത് അജന്ത മാഡമാണ്. നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച ആളാണ്. നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കേണ്ടത്, ഒരു പ്രത്യേക പേരാണ് അജന്ത, അധികം എന്താണ് പരിചിതമായ അല്ലേ, നമ്മൾ അങ്ങനെ പരിചയമായ പേരല്ല. ഒരുപക്ഷെ ഇപ്പോൾ പുതിയ കുട്ടികൾക്കൊക്കെയാണ് ഇങ്ങനെ പേരിടുന്നത്. അന്ന് ഇങ്ങനെ ഒരു പേര്, എന്താണ് ആ പേരിൻ്റെ ഒരു പ്രത്യേകത, ആ പേര് ആരിട്ടതാണ്, ആ പേര് പേരിനെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ശ്രോതാക്കളും അറിയാനും എനിക്കും അറിയാൻ താല്പര്യമുണ്ട്.
1: പേര് അച്ഛൻ്റെ അമ്മയാണ് ഇട്ടു എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ആ പേര് ഇപ്പം പഠിക്കാൻ ഇറങ്ങിയപ്പോൾ അജന്ത എല്ലോറ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
0: പക്ഷെ
1: ഇപ്പം പുരാണങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പുരുഷസൂത്രത്തിലാ അജ എന്താ എന്നുണ്ട്. അമ്മമ്മ അത് കണ്ടിട്ടിട്ടതായിരിക്കാം എന്ന് ഞാൻ ഇപ്പം വിചാരിക്കുന്നു.
0: അതൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു,
1: അമ്മലുമായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നു എന്നും. അപ്പം ഞാൻ പുരുഷസൂത്രം പഠിച്ചപ്പോൾ എനിക്ക് ആ പേര് ഞാൻ ഒത്തിരി ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു.
0: എന്താണ് പറഞ്ഞത് അതിനകത്ത്? എന്തായിരുന്നു
1: അജ എന്താ?
0: അജാഹി എന്താ?
1: അജായന്ത.
0: അജായന്ത, അതിൽ നിന്നാണ് ഈ
1: പറഞ്ഞ്. ചിലപ്പോ ആയാക്കിയതാവാം, ചിലപ്പോ അമ്മ ഇട്ടത് അങ്ങനെയാവാം, വിളിച്ച് വിളിച്ച് ആയതാവാം, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ അത് ഒത്തിരി സ്ഥലത്ത് ആ പുരുഷ സ്വത്വത്തിൽ ആ ഒരു വാക്ക് ഞാൻ പഠിച്ചു.
0: അങ്ങനെ ആയിരിക്കാം
1: എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമയത്തൊക്കെ ഇത്രയും 60 വർഷത്തിന് മുന്നേ ഒക്കെ ഈ പേര് അന്നും ഈ അജന്ത എല്ലോറയൊക്കെ കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല.
0: പക്ഷെ ഗ്രാമസ്ഥലൊന്നും അങ്ങനെ സാധ്യത
1: അമ്മ അമ്മമ്മ അത് പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതോ ആയിരിക്കാം.
0: നമ്മൾ തമ്മിൽ പരിചയപ്പെടുമ്പോഴും ആ പേരായിരുന്നു എനിക്ക് വിചിത്രമായി തോന്നി. വിചിത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിന് മുമ്പ് ഒരാൾ പേര് അധികം പരിചയമുള്ള ഇതല്ലേ. ഇപ്പൊ ആൾക്കാർ ചോദിക്കുമല്ലേ എന്താണ് പേരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും
1: പെട്ടെന്ന് പേര്, പേരിന്റെ അർത്ഥം എന്താ, ഉദ്ദേശത്തിലായിട്ടത് ഇങ്ങനെ
0: ചോദിക്കാറുണ്ട്. റേഡിയോയിൽ നമ്മൾ മാത്രമല്ല ഇപ്പൊ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ പേരിനോട് എന്താണ് ഒരു മതിപ്പ് ആണോ, ഇഷ്ടമാണോ, എന്താണ്
1: ഇഷ്ടമാണ്
0: ആണ് അല്ലേ? വെറൈറ്റി പേര്. ഞാനും അന്തസ്സായിട്ട് തന്നെയാണ് പറയുന്നത്, ഈ ലോകത്തിൽ എൻ്റെ പേര് എനിക്ക് മാത്രമേ ഉള്ളൂ, മധുജൻ എന്ന് പറയുന്ന ഒരു പേര്. അതേസമയം ഇപ്പൊ നമുക്ക് മറ്റു പേര്, വിഷ്ണു, ഒരു 100,000 വിഷ്ണുമാരുണ്ട്, സുരേഷ് 100,000, നന്ദൻ 100,000 ആളുകളുണ്ട്. ഈ വിശേഷപ്പെട്ട ഒരു പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ആതിര, ഒരു 600 ആതിര എനിക്ക് വെള്ളനാട് തന്നെ അറിയാന്നുള്ളതാണ്. അപ്പം വളരെ വിശേഷപ്പെട്ട ഒരു പേര് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ അതാണ് പേരിന്റെ ഒരു ചരിത്രം. ആ അമ്മൂമ്മയ്ക്ക് സല്യൂട്ട്.
1: ഇവിടെ കിട്ടി എന്നറിയത്തില്ല. ഇപ്പൊ ഞാനത് പഠിച്ചപ്പോ ഞാൻ വിചാരിച്ചു അമ്മൂമ്മ അത് പഠിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം,
0: അങ്ങനെ തന്നെയായിരിക്കും. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, ഞാൻ കണ്ണമ്പള്ളി എന്ന രവിയാണ്. നമസ്കാരം സാർ.
0: ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്ന അജന്ത മാഡമാണ്. നമസ്കാരം പറഞ്ഞു തുടങ്ങാം.
2: മനസ്സിലായി.
1: നമസ്കാരം
2: മാഡത്തിന്. നമസ്കാരം മാഡം. എന്തുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
2: ആ, ഞാനിവിടെ കണ്ണമ്പള്ളിയിൽ ഒരു ചെറിയ തട്ടുകടയൊക്കെ നടത്തുകയാണ്.
1: ഓക്കെ. നല്ല കച്ചവടമൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു, ക്രിസ്മസ് അല്ലേ.
2: നാട്ടിൽ നമ്മളത് ഗ്രാമപ്രദേശമാണ്, അവിടെ ചെറിയ രീതിയിലുള്ള കച്ചവടമൊക്കെ ഉണ്ട്.
1: സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് തന്നെയാണോ?
2: ആ, സഹായിക്കാൻ ഒരാളൂടെ ഉണ്ട്.
1: ഓക്കെ. അപ്പൊ എന്താണ് വിശേഷം? ഈ പുതു ഒരു വർഷത്തിന്റെ അവസാനത്തെ ദിവസമാണെന്ന്.
2: അതെ,
1: നാളെ മുതൽ പുതിയൊരു തീരുമാനം എടുക്കാം. നാളെ മുതൽ
2: എന്താ സംസാരിക്കാനും ഉള്ള ഒരു ഭാഗ്യവും കൂടെ ഉണ്ട്.
1: ഓക്കെ, താങ്ക് യു. നാളെ പുതിയ വർഷത്തെ എന്താ തീരുമാനം? കട വലുതാക്കാനാണോ?
2: ഇല്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മൾ ഈ നടന്നുകൊണ്ട് പോകും പോലെ പെയിന്റൊക്കെ അടിച്ചു, വെള്ളയൊക്കെ അടിച്ചു.
1: അപ്പൊ പുതിയതാക്കി.
2: പുതിയതാക്കി.
1: ആ,
2: ലൈറ്റ് അറേഞ്ച്മെന്റുകളെല്ലാം ചെയ്തു.
1: ഓക്കെ.
2: പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവാന്ന് വിചാരിച്ചു.
1: ഇപ്പൊ പുതിയ വർഷത്തിൽ പുതിയ രീതിക്കുള്ള നല്ല കച്ചവടം നടക്കട്ടെ.
0: രവിചേട്ടാ, പുതിയ വർഷത്തിൽ ഒരു പുതിയ പലഹാരം പരിചയപ്പെടുത്തണം.
2: ഇന്ന് അങ്ങനെ ഇല്ല, ഇന്ന് നമുക്ക് കച്ചവടം സ്വപ്പ കുറവാണ്. അതായത് ഓണത്തിന് മുന്നോടിയായിട്ട് ആൾക്കാരെല്ലാം ടൗണുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസമാണെന്ന്.
0: അപ്പം
2: മെയിൻ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ വെറൈറ്റി ഉണ്ട്, റോസ്റ്റ്,
0: ബനാന റോസ്റ്റ്.
2: അതെ,
0: അതൊരു ഒരു ഒന്നൊന്നര ബനാന റോസ്റ്റ് ആണ്.
2: അതെ, പിന്നെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്, അലഞ്ചേറ്റം ഉണ്ട്.
1: ഇപ്പൊ സാറത് മനസ്സിൽ വിചാരിച്ചിട്ട് ചായ കുടിക്കട്ടെ, നമുക്ക് ഇന്ന് ഏത് പാട്ട് കേൾക്കാം?
2: എനിക്ക് ഒരു പഴയ പാട്ടാണ്, അതായത് എംജിആറിന്റെ സിനിമയിലെ ഉരുമേക്കുരൽ എന്ന സിനിമയിലെ നീട്ടിപ്പു തളെ റോജമുട്ട് പറിക്ക കൂടാതുലേ സക്കട്ട് തട്ടിപ്പോടാഞ്ഞൽ കുമരിച്ചിട്ട് കങ്കൽ പാടാതൻ കാതൽ ഇട്ട്. ആ പാട്ടാണ്.
1: തട്ടുകടയാണോ പാട്ട് പഠിക്കുകയാണോ? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ.
2: നമ്മള ഈ കാച്ചാണിക്ക് നടരായം പാടിയതുപോലെ എനിക്കും കുറെ ഈ കഥാപ്രസംഗങ്ങളൊക്കെ അറിയാം ടീച്ചറെ. ഓർമ്മയിൽ ഒരു 50 വർഷത്തിന് മുന്നോട്ടായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സാമ്പന്റെ കഥാപ്രസംഗങ്ങളും വീടിരായപ്പന്റെ കോമഡി പാട്ടുകളും ഇങ്ങനെയൊക്കെ കുറെയൊക്കെ മനസ്സിൽ അപ്പോഴേ എഴുതി വെച്ച ഒരു അന്ന് റേഡിയോ അല്ലേ, നമ്മളെ ചെറുപ്രായത്തിലൊക്കെ റേഡിയോ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കേൾക്കാനായിട്ട് കേട്ടു പഠിച്ചതാണ് മനസ്സിന്റെ ഉള്ളിൽ.
1: ഓക്കെ, അപ്പൊ അതൊക്കെ പാടാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് സാർ ഒരുക്കി തന്ന ഒരു റേഡിയോ.
2: അല്ല, ഒരുക്കി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഒരു അവസരം ഇല്ല. ഞങ്ങളൊക്കെ ഒരു സമയത്ത് ഞാൻ കരിങ്കുറ്റിയിൽ സുകുമാരനുമായിട്ടൊക്കെ ഒരുമിച്ച് അതൊരു റേഡിയോ നമ്മളെ കരുണാസായിലെ സ്ഥിരം ശ്രോതാവാണ് ഞങ്ങള് കത്തെഴുതുമായിരുന്നു ആകാശവാണിയിൽ. അപ്പം എത്രയെങ്കിലും പ്രാവശ്യം കത്തെഴുതിയാലേ ഒരു പ്രാവശ്യം അതിനുള്ള ഒരു മറുപടി നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ അതല്ല, നമ്മളുടെ കരുണാസായിയില് നമ്മൾ വിളിച്ച് സംസാരിക്കാനും ആൾക്കാരെ സാറും കുടുംബമായിട്ട് കൊണ്ടുവരാനും അതിൽ കൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടാനും തന്ന ഈ അവസരം ഒരുപാട് നന്ദിയുണ്ട്.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാ?
2: ഞാൻ
0: പാടിയത് കേൾക്കുമ്പോ അറിയാം പഴയ ഓലപ്പുരയിരുന്ന് തമിഴ് സിനിമ കണ്ട് മതിച്ച ആളാണെന്ന്. ആ പാട്ട് കേൾക്കുമ്പോ അറിയാം ഓലപ്പുരയിരുന്ന് സിനിമ കണ്ടെന്നെ കണ്ടിട്ടുണ്ടാവും, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ.
1: ഓക്കെ, പുതിയ വർഷത്തേക്കുള്ള,
2: ശരി, നമസ്കാരം സാർ.
1: പുതിയ വർഷത്തേക്ക് എന്റെയും സാറിന്റെയും ഹാപ്പി ന്യൂ ഇയർ.
2: അതെ,
1: പുതിയ പാട്ട് കേൾക്കാം.
0: സുകുമാരന്റെ, സുകുമാരനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം മഞ്ഞക്കാരുടെ ഇപ്പോഴും ഇഷ്ടഗാനങ്ങൾ എഴുതും കേട്ടോ എനിക്ക്. ഇഷ്ടഗാനങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തിയുണ്ട്. രവിചേട്ടനെ എഴുതാൻ കേട്ടോ?
2: ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
0: അപ്പൊ രവിചേട്ടന് അധികം വൈകാതെ മഞ്ഞക്കാരുടെ അടുത്ത് വെച്ച് ഇഷ്ടഗാനവും റെഡിയായിക്കണം.
2: തീർച്ചയായിട്ടും,
0: അതൊരു സന്തോഷമുള്ള, നമ്മളിതെല്ലാം ഫയൽ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മഞ്ഞക്കാരുടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കരിങ്കുറ്റിയിൽ നിന്ന് സുകുമാരൻ എഴുതുന്ന ഇഷ്ടഗാനങ്ങളാണ്. ഞാനതെല്ലാം കേൾപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ രവിചേട്ടൻ എഴുതുമല്ലോ അല്ലേ?
2: പുള്ളിയും അതാണ്, പുള്ളിയും റേഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലോ, അയ്യോ എന്നെ പോലെ ഒരു റേഡിയോ, ഒരു
0: റേഡിയോ സിനിമാ പ്രാന്തൻ എന്ന് പറയുമ്പോൾ റേഡിയോ പ്രാന്തൻ. അപ്പോ വളരെ സന്തോഷം. അപ്പൊ ഈ വർഷവും അടുത്ത വർഷത്തിൽ പുതിയ പലഹാരങ്ങളും ഒക്കെ ആയിട്ട് പുതിയ രവിചേട്ടൻ, പുതിയ കട, പുതിയ കണ്ണമ്പള്ളി ഒക്കെ അടിപൊളിയായിട്ട് രംഗത്ത് വരട്ടെ. റേഡിയോ മറക്കണ്ട, റേഡിയോ
2: ഇന്ന് പുതിയതായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്.
0: ആണോ?
2: അത് പറയണം.
0: ആ, അപ്പൊ അതിനൊക്കെ നമ്മൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ ഇനിയും ഇനിയും അടുത്ത വർഷവും നമ്മുടെ റേഡിയോ ഹൃദയത്തോട് ചേർത്ത് വെക്കൂ, കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ എന്ന് തന്നെയാണ് പറയേണ്ടത്.
2: തീർച്ചയായിട്ടും.
0: അപ്പൊ വളരെ സന്തോഷം. ഒരിക്കൽ കൂടെ പുതുവത്സരാശംസകൾ അജന്ത മാഡോ ഞാനും നിങ്ങൾക്ക് ഒരുമിച്ച് നേരുന്നു.
2: സന്തോഷം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവെയിൽ പരിപാടി ഇവിടെ തിരശ്ശീല വീഴുകയാണെങ്കിൽ വിരാമമിടുകയാണ്. ഒപ്പം തന്നെ 2025 പോക്കുവെയിൽ ടീച്ചറിന്റെയൊക്കെ മനസ്സിലോർത്തുകൊണ്ട്, അസാന്നിധ്യത്തിലും മനസ്സിലോർത്തുകൊണ്ട് ഒരു വർഷം മുടങ്ങാതെ പോക്കുവെയിൽ, നേരത്തെ പറഞ്ഞ പോലെ വളരെ അപൂർവമായി ഒന്നോ രണ്ടോ ലീവുകൾ അല്ലാത്തിടത്തോളം പോക്കുവെയിൽ നമ്മൾ പരമാവധി മുടങ്ങാതെ നോക്കിയിട്ടുണ്ട്. ശ്രോതാക്കളുമായി നന്നായി സംസാരിക്കാനും കഥകൾ പറയാനും പാട്ട് കേൾക്കാനും ഒക്കെ, വിശേഷങ്ങൾ പറയാനും കുസൃതി ചോദ്യങ്ങൾ പറയാനും കഥാപ്രസംഗങ്ങൾ പറയാനും ഭക്ഷണത്തെ കുറിച്ച് പറയാനും പൊരിച്ച മീനിനെ കുറിച്ചും വെച്ച മീനിനെ കുറിച്ചും കരുവാട് ചുട്ട കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പോക്കുവയിൽ നമ്മൾ അത്രത്തോളം ഗ്രാമാന്തരീക്ഷത്തിൽ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. പോക്കുവയിൽ ചെറിയ പരിഷ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജനുവരി 1 മുതൽ എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ജനുവരി മുതൽ ചെറിയ മാറ്റങ്ങളോടുകൂടി പോക്കുവയിൽ, ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് നല്ല മാറ്റങ്ങളോടുകൂടി ശ്രോതാക്കളോടൊപ്പം ഉണ്ടാവും. കരുണാസായിയുടെ ലോകം പോലെ കാതോർത്ത് കേൾക്കൂ കാത്തിരുന്ന് കേൾക്കൂ എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ പരിപാടികൾ നിങ്ങൾക്ക് കാതോർത്ത് കേൾക്കാനും കാത്തിരുന്ന് കേൾക്കാനും ഞങ്ങൾ കൂടെയുണ്ട്. നേരത്തെ ഒരമ്മ പറഞ്ഞതുപോലെ കരുണാസായിയാണ് കൂട്ട്. കരുണാസായി ഇല്ലായിരുന്നെങ്കിൽ, നേരത്തെ എനിക്ക് തോന്നുന്നു 2025 കരുണാസായി റേഡിയോക്കുറിച്ച് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഞാനെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഒരമ്മ പറഞ്ഞതാണ്, കരുണാസായി റേഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോകുമായിരുന്നു എന്ന് പറഞ്ഞത്. അവരുടെ ഒറ്റപ്പെടലുകൾക്ക്, അവരുടെ ഏകാന്തതകൾക്ക്, അവരുടെ വിഷാദങ്ങൾക്ക്, വേദനകൾക്കൊക്കെ കരുണാസായി റേഡിയോയും കരുണാസായി റേഡിയോയുടെ പരിപാടികളും പാട്ടുകളും എത്രത്തോളം ഔഷധമായി മാറി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭമാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം നല്ല സുഹൃത്തായി കരുണാസായി റേഡിയോ ഉണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ഈ വർഷത്തെ 2025 നമുക്ക് സമ്മാനിച്ച എല്ലാ സന്തോഷങ്ങളും അഭിമാനങ്ങളും മനസ്സിൽ ഓർക്കുന്നു. എല്ലാ വേദനകളും ഓർക്കുന്നു. വേദനകൾ നമുക്ക് മറക്കാം. പുതിയ വർഷത്തെ കൂടുതൽ സന്തോഷത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി അജന്ത മാഡമാണ്. വളരെ സന്തോഷത്തോടുകൂടി ശ്രോതാക്കളുമായിട്ട് നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. അജന്ത മാഡം, വളരെ സന്തോഷം കരുണാസായി റേഡിയോയിലെത്തി ഇത്രയും നേരം ശ്രോതാക്കളുമായി സംസാരിച്ചതിനൊക്കെയുള്ള സ്നേഹം സന്തോഷം വളരെ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്.
1: നമസ്കാരം
0: ശ്രോതാക്കളെ, വീണ്ടും നാളെ വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം എന്ന് തന്നെ പറയാം. വീണ്ടും കേൾക്കാം. ഇന്നത്തെ പോക്കുവയിൽ, പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിൻ്റെ ഇതിഹാസം.

വയനാടിന്റെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് ബാണാസുരസാഗർ അണക്കെട്ട്. എന്നാൽ സഞ്ചാരികളുടെ ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാത്ത മറ്റൊരു ലോകം ആ നീല ജലാശയത്തിന് താഴെയുണ്ട്. അത് വികസനത്തിന്റെ പേരിൽ ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ തരിയോട് എന്ന പഴയ അങ്ങാടിയുടേതാണ്. അണക്കെട്ടിലെ വെള്ളം വറ്റുമ്പോൾ തെളിയുന്ന കൽത്തറകൾ കേവലം അവശിഷ്ടങ്ങളല്ല, മറിച്ച് ഒരു കാലത്ത് സജീവമായിരുന്ന ഒരു ജനതയുടെ പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളുടെ സ്മാരകങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുരസാഗർ. ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ വലിയ അണക്കെട്ട് എന്ന ഖ്യാതിയും ഇതിനുണ്ട്. കോൺക്രീറ്റ് മതിൽക്കെട്ടുകൾക്ക് പകരം വലിയ കല്ലുകളും മണ്ണും ഉപയോഗിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മാണ രീതിയാണ് ഇതിന്. മഹാബലി ചക്രവർത്തിയുടെ പുത്രനായ ബാണാസുരൻ തപസ് ചെയ്ത ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന മലയുടെ താഴ്വാരത്തായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 1979 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്കായാണ് ഈ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് നാം കാണുന്ന മനോഹരമായ റിസർവോയറിന് താഴെ 1980 വളരെ സജീവമായൊരു കമ്പോളമുണ്ടായിരുന്നു, തരിയോട് അങ്ങാടി. വീടുകളും സ്കൂളുകളും കടകളും ആരാധനാലയങ്ങളും നിറഞ്ഞ ഒരിടം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വർണ്ണ ഖനനം നടത്തിയിരുന്ന പ്രദേശം കൂടിയായിരുന്നു ഇത്. വികസനത്തിന്റെ ഭാഗമായി അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ സ്വന്തം മണ്ണിൽ നിന്നും വേരറുക്കപ്പെട്ട മനുഷ്യർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വീഥികളും കളിസ്ഥലങ്ങളും ജലസമാധി അടയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. കഠിനമായ വേനലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് താഴുമ്പോൾ പഴയ വീടുകളുടെ തറകളും കിണറുകളും കൽവിളക്കുകളും പുറത്തേക്ക് തെളിയും. അതൊരു ഗോസ്റ്റ് ടൗൺ പോലെ തോന്നിക്കുമെങ്കിലും പഴയ തലമുറയ്ക്ക് അത് നോവുന്ന ഓർമ്മകളുടെ പുനർജനനമാണ്. ഈ വൈകാരിക ചരിത്രമാണ് തരിയോട് എന്ന പേരിൽ സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും പ്രമേയമായത്. മഴക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ചുറ്റുമുള്ള കുന്നുകൾ വെള്ളത്താൽ ഒറ്റപ്പെടുകയും നിരവധി ചെറുദ്വീപുകൾ രൂപപ്പെടുകയും ചെയ്യും. ഈ കാഴ്ചയാണ് ബാണാസുരയെ ലോകപ്രശസ്തമാക്കുന്നത്. ചരിത്രത്തിന്റെ ഭാരത്തോടൊപ്പം തന്നെ പുതുയുഗത്തിന്റെ മാറ്റങ്ങളും ഇവിടെ ദൃശ്യമാണ്. KCB നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒഴുകുന്ന സൌരോർജ പാനലുകൾ ഇതിനുദാഹരണമാണ്. പുനരുപയോഗ ഊർജത്തിന്റെ കാര്യത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് ഇത്. ബാണാസുര സാഗറിലെ ഓരോ ഓളങ്ങൾക്കും തരിയോടിന്റെ പഴയ കഥകൾ പറയാനുണ്ട്. അവിടെ എത്തുന്ന

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

ആരോടും പറയാതെ യാത്ര ചെയ്യുക. ആരോടും പറയാതെ നല്ലൊരു പ്രണയകാലം ആസ്വദിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ആരോടും പറയേണ്ടതില്ല, കാരണം ഭംഗിയുള്ളതെല്ലാം മനുഷ്യൻ നശിപ്പിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞത് ഖലീൽ ജിബ്രാനാണ്. എത്ര ശരി അല്ലേ? പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കൗതുകരസങ്ങൾ. ആചാരങ്ങളും വിശ്വാസങ്ങളും ചിലപ്പോൾ നിയമങ്ങളെക്കാൾ സ്വാധീനം ചെലുത്താറുണ്ട്. ഇതിനുത്തമ ഉദാഹരണമാണ് ഉത്തരേന്ത്യൻ ആഘോഷങ്ങളിലെ അവിഭാജ്യ ഘടകമായ ഭാങ്. പരമശിവന്റെ പ്രസാദമായി കരുതി ഭക്തിയോടെ ഉപയോഗിക്കുന്ന ഈ പാനീയം ഹോളി ശിവരാത്രി ദിനങ്ങളിൽ ഉത്തരേന്ത്യൻ തെരുവുകളിൽ സർവ്വസാധാരണമാണ്. ലഹരി എന്നതിലുപരി ഒരു സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഭാങ്ങിനെ അവിടെയുള്ളവർ കാണുന്നത്. ഭാങ്കിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് കൗതുകകരമായ ഒരു പുരാണകഥ നിലവിലുണ്ട്. പാലാഴി മഥന സമയത്ത് മഹാദേവന്റെ അമൃതകലശത്തിൽ നിന്നും താഴേക്ക് വീണ തുള്ളികളിൽ നിന്നാണ് കഞ്ചാവ് ചെടി ഉണ്ടായതെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഭക്തർക്കിതൊരു സാധാരണ ലഹരിയല്ല, മറിച്ച് സാക്ഷാൽ ശിവഭഗവാന്റെ പ്രസാദമാണ്. അഥർവവേദത്തിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള പച്ചമരുന്നായി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പുരാതന കാലം മുതൽക്കേ ധ്യാനത്തിനായി സന്യാസിമാരും യുദ്ധത്തിന് മുൻപുള്ള ഊർജത്തിനായി രജപുത്ര യോദ്ധാക്കളും ഭാങ് ഉപയോഗിച്ചിരുന്നു. വിവിധങ്ങളായ രുചിക്കൂട്ടുകളിലാണ് ഭാങ് തയ്യാറാക്കപ്പെടുന്നത്. കഞ്ചാവ് ചെടിയുടെ ഉണങ്ങിയ ഇലകളും പൂമൊട്ടുകളും നന്നായി അരച്ചെടുത്ത് പാൽ, നെയ്യ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്താണ് പ്രധാനമായും ഇത് നിർമ്മിക്കുന്നത്. ഹോളി ദിനങ്ങളിൽ പാലിൽ കലർത്തിയ തണ്ടായി രൂപത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കൂടാതെ മജൂൻ എന്ന മധുര പലഹാരമായും ഭാങ്ങുണ്ടകളായും ഇത് വിപണിയിൽ ലഭ്യമാണ്. വിശ്വാസികൾക്ക് പുറമെ സിഖുകാരുടെ വൈശാഖി ഉത്സവത്തിനും ഭാങ് പ്രധാനമാണ്. വാരാണസി പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വർഷം മുഴുവൻ ഭാങ് ലഭ്യമാകാറുണ്ട്. കഞ്ചാവ് ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്ത് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഭാങ്ങിന്റെ കാര്യത്തിൽ നിയമം പലപ്പോഴും വഴിമാറാറുണ്ട്. രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ നേരിട്ട് ലൈസൻസ് നൽകിയ ഭാങ് കടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. രാജസ്ഥാനിൽ മാത്രം ഏകദേശം 785 സർക്കാർ അംഗീകൃത ഭാങ് ഔട്ട്ലെറ്റുകളുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം പ്രവേശനമുള്ള ഈ കടകളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഭാങ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. വർഷാവർഷം 100 കണക്കിന് ക്വിന്റൽ ഭാങ് വിറ്റഴിയുന്ന ഈ വിപണി വിശ്വാസവും ലഹരിയും ഭക്തിയും എങ്ങനെ പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു എന്നതിന്റെ വലിയൊരു അടയാളമാണ്. വിശ്വാസത്തിന് വേണ്ടി പലപ്പോഴും നിയമം വഴിമാറിക്കൊടുക്കും. നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ലേ, ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾക്ക് ഉച്ചത്തിൽ കിലോമീറ്ററുകൾ ദൂരത്തിൽ സൗണ്ട് ബോക്സുകൾ വെച്ചുകെട്ടുന്നത് പൊങ്കാലയ്ക്ക് ട്രാഫിക് തടസ്സപ്പെടുത്തും. തടസ്സപ്പെടുത്താൻ നിയമപാലകർ കൂട്ടുനിൽക്കും. ഘോഷയാത്രകൾക്കും അങ്ങനെ തന്നെയല്ലേ? എന്ത് ചെയ്യാനാണ്? യുക്തിക്കല്ല, വിശ്വാസത്തിനാണ് പ്രാധാന്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് അല്ലെ?
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നതിൽ സംശയമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശാസ്ത്ര കൗതുകം.
1: പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് അടുത്തിടെ കണ്ടെത്തിയ കോസ്മിക് വൈൻ എന്ന ഭീമാകാരമായ ഘടന ജ്യോതിശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുന്നു. 20 ഗാലക്സികൾ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തെടുക്കപ്പെട്ട ഈ പ്രതിഭാസം പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ പല നിഗമനങ്ങളെയും തിരുത്തുന്നതാണ്. വാതകങ്ങളും ഗാലക്സികളും ചേർന്ന ഒരു കൂറ്റൻ ശൃംഖലയാണിത്. ഏകദേശം 1.3 കോടി പ്രകാശവർഷം നീളമുള്ള ഈ ഘടനയിൽ 20 ഗാലക്സികൾ പരസ്പരം ബന്ധിക്കപ്പെട്ടു കിടക്കുന്നു. ഇതിനെ ഒരു കോസ്മിക് ഫിലമെന്റ് എന്ന് വിളിക്കാം. പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അദൃശ്യമായ നൂലുകളാൽ ബന്ധിക്കപ്പെട്ട ഒരു വലിയ വലക്കണ്ണി പോലെയാണ് നിലനിൽക്കുന്നത് എന്ന സിദ്ധാന്തത്തിന് വലിയൊരു തെളിവാണ് ഈ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിലെ ഏറ്റവും വിസ്മയകരമായ കാര്യം അതിന്റെ പ്രായമാണ്. ബിഗ് ബാങ് കഴിഞ്ഞ് വെറും 200 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഘടന രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതായത് ഏകദേശം 1100 കോടി വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചത്തിന്റെ ആദിമ കാലഘട്ടത്തിൽ ഗാലക്സികൾ ഒറ്റപ്പെട്ടും ചിതറിക്കിടക്കുന്ന ഗ്രൂപ്പുകളായുമാണ് നിലനിന്നിരുന്നത് എന്നായിരുന്നു ശാസ്ത്രജ്ഞർ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇത്ര നേരത്തെ തന്നെ ഗാലക്സികൾ ഇത്ര വലിയൊരു അയൽക്കൂട്ടം രൂപീകരിച്ചു എന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. കോസ്മിക് വൈനിലെ 2 പ്രധാന ഗാലക്സികളായ CEA 2045, CEA 2506 എന്നിവയിൽ നക്ഷത്ര രൂപീകരണം നിലച്ച അവസ്ഥയിലാണ്. ഇത്രയും നേരത്തെ ഗാലക്സികൾ എങ്ങനെ വൃദ്ധമായി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഗാലക്സികൾ തമ്മിലുള്ള കൂട്ടിയിടികളോ അല്ലെങ്കിൽ അവയുടെ കേന്ദ്രത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുടെ പ്രവർത്തനമോ ആകാം ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്ത് ഗാലക്സികൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നതെന്നും അവയെങ്ങനെയാണ് വലിയ ഗാലക്സി ക്ലസ്റ്ററുകളായി മാറുന്നതെന്നും മനസ്സിലാക്കാൻ കോസ്മിക് വൈൻ സഹായിക്കും. ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ഇൻഫ്രാറെഡ് കണ്ണുകൾക്ക് മാത്രമേ ഇത്രയും ദൂരെയുള്ള മങ്ങിയ പ്രകാശം തിരിച്ചറിയാൻ സാധിക്കൂ. നമ്മുടെ പ്രപഞ്ചം നാം വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ വളരുകയും സങ്കീർണമായ ഘടനകൾ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് കോസ്മിക് വൈൻ തെളിയിക്കുന്നു. ആകാശത്തിലെ ഈ വള്ളി പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കുള്ള പുതിയൊരു വാതിലാണ് തുറന്നിടുന്നത്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: പ്രതീക്ഷ നന്ന്, ശുഭപ്രതീക്ഷ അതിലും നന്ന്. നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേണ്ടതു തന്നെയാണ്. സങ്കല്പങ്ങളില്ലാത്ത മനുഷ്യൻ ചിറകുകളില്ലാത്ത പക്ഷിയെ പോലെയാണത്രെ.

ഇവിടെയാണ് ഊന്നൽ കൊടുക്കേണ്ടത്. പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ സഫലമായിക്കൊള്ളട്ടെ, അതിന് സമയമെടുക്കും. എപ്പോൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഉത്തരം നാളെ നാളെ എന്നായിരിക്കും. അതിനേക്കാൾ പ്രധാനം ഇന്നാണ്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക, അത് നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇന്ന് ചെയ്യേണ്ട ഒന്ന് നാളത്തേക്ക് മാറ്റിവെച്ചാൽ നാളെ ചെയ്യേണ്ട ഒന്നുൾപ്പെടെ അത് രണ്ടാകും. അങ്ങനെ എല്ലാം കൂടി ഈട്ടം കൂട്ടി കുന്നാകും. ഒടുവിൽ നമുക്ക് ഒന്നുപോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ധർമ്മവിരുദ്ധമാണ് ആ അനാസ്ഥ. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക, നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് ജൂൺ 5-ന്റെ തട്ടകത്തിലാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1873 ജൂൺ 5 സാൻസിബാറിലെ അടിമച്ചന്ത അവസാനിച്ചു. 1984 ജൂൺ 5 പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദികളെ അമർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ കരസേന നടപ്പിലാക്കിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഭീകരയുദ്ധം. 9 മണിക്കൂറോളം നീണ്ട യുദ്ധം. ഇന്ത്യൻ കരസേനാ ഭടന്മാരും ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള ഭീകരരും തമ്മിൽ സിഖ്മത വിശ്വാസികളുടെ പുണ്യക്ഷേത്രമായ സുവർണക്ഷേത്രത്തിൽ വെച്ച് നടന്ന യുദ്ധം സ്വതന്ത്ര ഖാലിസ്ഥാൻ രാഷ്ട്രവാദത്തിന് വിരാമമായിരിക്കുന്നു. 2015 ജൂൺ 5 പുരോഗമന ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ NM മുഹമ്മദ് അലി അന്തരിച്ചിരിക്കുന്നു. മതവും മനുഷ്യനും, മുഹമ്മദ് എന്ന മനുഷ്യൻ, മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ, ശാക്യമുനിയുടെ നാട്ടിൽ എന്നീ കൃതികൾ രചിച്ച ഡോക്ടർ NM മുഹമ്മദ് അലി കരുണാസായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ മനോരോഗ വിദഗ്ധൻ കൂടിയായിരുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാന്തിരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം അശ്വിനി ദീദേ ആലപിച്ച ഗാനം കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇമാൻ ചക്രവർത്തി പാടുന്നത് കേൾക്കാം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂട. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഇന്ദ്രാണി മുഖർജി ആലപിച്ച ഗാനം.

0: ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം നീനാ ബുർമി ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിത ഭാവിയിലേക്ക് ലോകം ഒന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കൽപ്പനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായ ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
2: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന് ഒരു വാട്സാപ്പ് നമ്പർ ഇവിടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
0: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർ യു ബി എം സി സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായം ഉണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോംസ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന U18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. U18 ഏഷ്യാകപ്പ് ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ 100 1000 എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെറിയുന്ന ചെരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചെരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമർത്ഥമായ കമനീയത. ഇത്രയും സുഖദ സുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ആരതി ആൻകാലിക്കർ ആലപിച്ച ഗാനം.

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ. അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ച കുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി അരുണ സായിരാം പാടുന്നു

0: ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കേസർബായി കേൽക്കർ ആലപിച്ച ഗാനം.

0: സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതേ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കായാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മാലിനി രജുർക്കർ ആലപിച്ച ഗാനം.

ഒക്കുവയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है. और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के टॉप 5 देशों में से एक हैं.
0: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047-ഓടെ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ചാഹേ ത്രിപുര ഹോ, ചാഹേ പശ്ചിമ ബംഗാൾ ഹോ, ചാഹേ ബിഹാർ ഹോ, ജനസംഖ്യകി കാ പരിവർത്തൻ ഹം സീമാ കെ ഛിദ്രോ കെ മാധ്യമ സേ നഹീ ഹോനേ ദേംഗേ യേ ഹമാരാ അടൽ വിശ്വാസ് ഹേ ഓർ അടൽ സങ്കൽപ് ഭീ ഹേ. യേ ജനസംഖ്യകി കെ പരിവർത്തൻ കോ റോക്നേ കെ ലിയേ ബാഡ് ലഗായി ഗയി ഹേ.
0: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
4: 1 June to 4 June के दौरान जो कि कल तक अमेरिका की तरफ से एक टीम यहां आई थी उनके नेगोशिएशन के लिए, और ये जैसा कि आपने देखा होगा प्रेस विज्ञप्ति जो कॉमर्स मंत्रालय की तरफ से जो जारी किया गया कि ये बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്

കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനു ശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9-ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീലയും ബി വസന്തയും.

ചിത്രം ദത്തുപുത്രൻ, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ഗുരുവായൂർ കേശവൻ, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസും പി ലീലയും ചേർന്നാണ്.

ചിത്രം ചമയം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും.

ഖദീജ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി, സംഗീതം എം എസ് ബാബുരാജ്, ആലാപനം കെ ജെ യേശുദാസ്.

വിവാഹിത എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ.

അടുത്ത ഗാനം അരനാഴിക നേരം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ഫാദർ ആബേൽ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി ലീലയും പി മാധുരിയും ചേർന്നാണ്.

പി സുശീല ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം വാഴ്വേ മായം.

ഇനി അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസും പി ലീലയും സംഘവും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

ഓമന എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം ഒരു സുന്ദരിയുടെ കഥ. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

ബയോസ്കോപ്പിലിനി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിനു വേണ്ടി എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി, വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് മണിപ്പൂരിലെ മൺകട്ടയും സ്വർണത്തിളക്കവും എന്ന് വിശേഷിപ്പിക്കാവുന്ന മേരി കോമിനെ കുറിച്ച് കേൾക്കാം. കേവലം കൈക്കരുത്തുകൊണ്ട് മാത്രമല്ല, ഇച്ഛാശക്തിയുടെ തീജ്വാല കൊണ്ടും ലോകത്തിന്റെ നിറുകയിൽ സ്വന്തം പേരെഴുതി ചേർത്ത ഒരു അത്ഭുത വനിത മേരി കോം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂരിലെ ഒരു ഉൾഗ്രാമത്തിൽ ദാരിദ്ര്യത്തിന്റെ മൺകട്ടകൾക്കിടയിൽ നിന്നാണ് ഈ ഇതിഹാസം പിറവിയെടുത്തത് എന്നറിയുമ്പോൾ ആർക്കാണ് ആവേശം തോന്നാത്തത്? പാടത്തും പറമ്പിലും പണിയെടുത്ത് വളർന്ന ആ കുട്ടിയുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടന്ന പോരാട്ട വീര്യം ലോകത്തിന് കാണാനായി കാത്തിരിക്കുകയായിരുന്നു. വിറങ്ങലിച്ചു നിന്ന തണുപ്പിനെ വകവയ്ക്കാതെ വിശപ്പിന്റെ വിളിയെ അവഗണിച്ചുകൊണ്ട് അവൾ സ്വപ്നം കണ്ടത് ഒരു സാധാരണ ജീവിതമായിരുന്നില്ല. കായിക ലോകത്തിന്റെ താരസിംഹാസനം കീഴടക്കാനുള്ള തീവ്രമായ മോഹമായിരുന്നു ആ കണ്ണുകളിൽ തിളങ്ങി നിന്നത്. ഒരു നാടൻ കായിക താരത്തിൽ നിന്ന് ലോക ചാമ്പ്യൻഷിപ്പുകളുടെ പര്യായമായി അവൾ മാറിയ ആ യാത്രയുടെ ഓരോ പടവും ഓരോ പ്രകാശഗോപുരമായിരുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും ഒട്ടും മങ്ങാത്ത ആ നിശ്ചയദാർഢ്യം കേവലം ഒരു കായിക താരത്തെ മാത്രമല്ല, ലക്ഷ്യബോധമുള്ള ഒരു പോരാളിയെയാണ് നമുക്ക് സമ്മാനിച്ചത്.

അവളുടെ യഥാർത്ഥ പേര് ചുങ്നേജാങ് മേരി കോം എന്നാണെങ്കിലും ലോകം അവളെ വാത്സല്യത്തോടെ മേരി കോം എന്ന് വിളിച്ചു. ഒരു പെൺകുട്ടിക്ക് ചേർന്ന കളിയല്ല ബോക്സിംഗ് എന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ടും അവൾ ആ കയ്യുറകൾ ഉപേക്ഷിച്ചില്ല. കർഷക തൊഴിലാളികളുടെ മകളായി പിറന്ന അവൾക്ക് കൃഷിയിടത്തിലെ കഠിനാധ്വാനം അന്നൊരു പരിശീലനമായിരുന്നു. ആ മണ്ണിൽ നിന്ന് അവൾ പഠിച്ച പാഠങ്ങൾ ബോക്സിംഗ് റിംഗിലെ ഓരോ പഞ്ചിലും പ്രതിധ്വനിച്ചു. ക്ഷീണം അവളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഓരോ നിമിഷവും ദാരിദ്ര്യത്തിന്റെ ഓർമ്മകൾ അവൾക്ക് കരുത്തുപകർന്നു. അവളുടെ ഓരോ ചലനത്തിലും മണിപ്പൂരിലെ പച്ചവയലുകളുടെയും അവിടുത്തെ കുന്നിൻ ചെരിവുകളുടെയും ഊർജമുണ്ടായിരുന്നു. പെൺകുട്ടികൾ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടണമെന്ന പരമ്പരാഗത ചിന്തകളെ അവൾ ഒറ്റയടിക്ക് തകർത്തെറിഞ്ഞു. അവൾ സ്വന്തം വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു. ആ വഴിയിൽ അവളുടെ കയ്യുറകൾ മാത്രമായിരുന്നു അവളുടെ കൂട്ടുകാർ.

ബോക്സിംഗ് റിങ്ങിൽ അവൾ കയറി നിൽക്കുമ്പോൾ അത് വെറുമൊരു കായിക മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജീവിത സമരമായിരുന്നു. എതിരാളികളുടെ ഓരോ ഇടിയും അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവൾ കൊടുത്ത വിലയായിരുന്നു. മേരി കോമിന്റെ കാലുകൾ റിങ്ങിൽ ചലിക്കുമ്പോൾ അതൊരു നർത്തകിയെപ്പോലെ മനോഹരവും അതേസമയം ഒരു പോർ വീരനെപ്പോലെ ശക്തവുമായിരുന്നു. അവൾ നേടിയ ആദ്യ ലോക ചാമ്പ്യൻഷിപ്പ് ഒരു തുടക്കം മാത്രമായിരുന്നു. 6 തവണ ലോക ചാമ്പ്യൻ പട്ടം നേടുക എന്നത് കേവലം ഒരു നേട്ടമല്ല, അത് സ്ഥിരതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത അർപ്പണത്തിന്റെയും ജീവിക്കുന്ന രേഖയാണ്. ഓരോ വിജയവും വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കുള്ള പ്രതിജ്ഞയായിരുന്നു. 6 ലോക ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങൾ എന്ന നേട്ടം ലോക കായിക ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട ഒന്നാണ്. പലപ്പോഴും തോൽവികൾ അവളെ വേട്ടയാടിയിട്ടും വീഴാതെ പിടിച്ചു നിന്ന അവളുടെ മനോബലം, അത് ഒരു രാഷ്ട്രത്തിന്റെ തന്നെ മനോബലമാണ്.

കായിക ലോകത്തൊരു താരം തിളങ്ങുമ്പോൾ അവളുടെ വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികൾ പലപ്പോഴും ആരും കാണാതെ പോകുന്നു. എന്നാൽ മേരി കോമിന്റെ ജീവിതം അത്രമേൽ വെളിച്ചത്തിൽ നിന്നു. വിവാഹശേഷവും അമ്മയായ ശേഷവും അവൾ ബോക്സിംഗ് റിംഗിലേക്ക് ശക്തമായി തിരികെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രചോദനം. 3 മക്കളുടെ അമ്മയായിരിക്കെ തന്റെ ശരീരത്തെയും മനസ്സിനെയും വീണ്ടും കായിക ലോകത്തിനായി സജ്ജമാക്കുക എന്നത് ഒരു സാധാരണ കാര്യമല്ല. രാത്രിയിൽ മക്കളെ ഉറക്കി വെളുപ്പിന് പരിശീലനത്തിന് പോയ ആ അമ്മയുടെ മനക്കരുത്ത് എത്ര വലുതായിരിക്കും. അവളുടെ ഓരോ തിരിച്ചുവരവും ലോകമെമ്പാടുമുള്ള അമ്മമാർക്കൊരു സന്ദേശം നൽകി. സ്വപ്നങ്ങൾ കാണാൻ വിവാഹമോ മാതൃത്വമോ ഒരു തടസ്സമല്ല. ജീവിതത്തിലെ എല്ലാ റൗണ്ടുകളിലും അവൾ വിജയിക്കുകയായിരുന്നു. വീട്ടമ്മ എന്ന റോളിലും ലോക ചാമ്പ്യൻ എന്ന റോളിലും അമ്മയുടെ സ്നേഹവും പോരാളിയുടെ വീര്യവും ഒരുപോലെ ശക്തമായിരുന്നു മേരി കോമിൽ.

2012 ലണ്ടൻ ഒളിമ്പിക്സ് മേരി കോമിന്റെ കരിയറിലെ ഒരു സുവർണ അധ്യായമായിരുന്നു. വനിതാ ബോക്സിംഗ് ആദ്യമായി ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ആ വേദിയിൽ ഇന്ത്യയുടെ പ്രതീക്ഷയുടെ ഭാരം മുഴുവൻ പേറി അവൾ നിന്നു. സ്വർണം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വെങ്കല മെഡൽ നേടിക്കൊണ്ട് അവൾ ചരിത്രം കുറിച്ചു. ആ മെഡൽ കേവലമൊരു ലോഹക്കഷ്ണമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ പെൺകുട്ടികൾക്കും കിട്ടിയ ഒരു പ്രചോദനമായിരുന്നു. ഒളിമ്പിക് മെഡൽ കഴുത്തിലണിഞ്ഞ് അവൾ ചിരിക്കുമ്പോൾ ആ ചിരിയിൽ ദാരിദ്ര്യം പേറി നടന്ന കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളുണ്ടായിരുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, അന്ന് ടെലിവിഷനിൽ ആ ചിരി കണ്ടത് ഹൃദയത്തിൽ ഇന്നും തെളിനിലാവായി നിൽക്കുന്നു. ആ മെഡൽ ഇന്ത്യൻ ബോക്സിംഗിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തു. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നു വന്ന ആ പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേയൊരു താരം.
1: മേരി കോം ഒരു വ്യക്തി എന്നതിലുപരി ഒരു പ്രസ്ഥാനമാണ്. കായിക മേഖലയിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിയെഴുതിയത് ഈ താരമാണ്. ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് ഒരു വിളക്കുമാടമാണവൾ. കഠിനാധ്വാനം ചെയ്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന തത്വമാണ് അവൾ ജീവിതത്തിലൂടെ തെളിയിച്ചത്. അവളുടെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളുടെ നേർസാക്ഷ്യമാണ്. അതിരുകൾ ഭേദിച്ചുള്ള ഒരു യാത്രയുടെ മനോഹരമായ കാഴ്ചയാണ്. മേരി കോം എന്ന പേര് ഇന്ന് ഓരോ ഇന്ത്യൻ യുവതിയുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്കു വേണ്ടി പോരാടാൻ അവൾ ഓരോ പെൺകുട്ടിയെയും പഠിപ്പിക്കുന്നു.

ബോക്സിംഗിൽ നിന്ന് ലഭിച്ച പ്രശസ്തി അവൾ സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിച്ചില്ല, മറിച്ച് തന്റെ നാട്ടിലെ യുവതലമുറയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മണിപ്പൂരിലെ യുവ ബോക്സിംഗ് പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനായി അവൾ MC മേരി കോം ബോക്സിംഗ് അക്കാദമി സ്ഥാപിച്ചു. തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പുതിയ കായിക താരങ്ങൾക്ക് പരിശീലനം നൽകുക എന്നത് അവളുടെ ജീവിതത്തിലെ വലിയ ദൗത്യമായി മാറി. ഈ അക്കാദമി വഴി നിരവധി കുട്ടികൾക്ക് മികച്ച പരിശീലനം ലഭിച്ചു. ഇത് ഒരു നല്ല കായിക താരം എന്നതിലുപരി നല്ലൊരു പൗരനാണ് അവൾ എന്ന് തെളിയിച്ചു. അവൾ നേടിയ കിരീടങ്ങൾ പോലെ തന്നെ വിലപ്പെട്ടതാണ് ഈ അക്കാദമി. തന്റെ വേരുകളെ അവൾ ഒരിക്കലും മറന്നില്ല. തന്റെ നാട്ടിലെ മണ്ണിലേക്ക് അവൾ തിരികെ വന്നു.

അവളുടെ ജീവിതം സിനിമയായി വെള്ളിത്തിരയിൽ വന്നപ്പോൾ അത് രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് ആവേശമായി. മേരി കോം എന്ന സിനിമ അവളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വിജയങ്ങളും മാതൃത്വത്തിന്റെ വെല്ലുവിളികളും കൃത്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റൊരാൾക്ക് എങ്ങനെ പ്രചോദനമാവാമെന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ആ സിനിമ. ഒരു കായിക താരം വെള്ളിത്തിരയിലും ഒരു താരമായി മാറിയത് ഈ സിനിമയിലൂടെയാണ്. ആ സിനിമ കണ്ട് ലക്ഷക്കണക്കിന് പേർക്ക് അവളൊരു പ്രചോദനമായി. അതുകൊണ്ടാണ് മേരി കോം കേവലമൊരു കായിക താരമല്ല, അവളൊരു വികാരമാണ് എന്ന് പറയുന്നത്.

മേരികോമിന് ലഭിച്ച പുരസ്കാരങ്ങൾ അവളുടെ കായിക ജീവിതത്തിലെ തിളക്കമാർന്ന നേട്ടങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽരത്ന തുടങ്ങി ഇന്ത്യയിലെ പരമോന്നത ബഹുമതികൾ അവൾക്ക് ലഭിച്ചു. ഈ പുരസ്കാരങ്ങൾ ഓരോന്നും അവളുടെ കഠിനാധ്വാനത്തെയും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെയും അടയാളപ്പെടുത്തുന്നു. രാജ്യസഭാ MP എന്ന നിലയിലും അവൾ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. ഈ അംഗീകാരങ്ങൾ അവൾക്ക് സ്വന്തം രാജ്യത്തോടുള്ള കടപ്പാട് വർദ്ധിപ്പിച്ചു. ഇത്തരം ബഹുമതികൾ ലഭിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനമായി മാറുന്നു.

മേരി കോം എന്ന താരം നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. എവിടെ നിന്ന് തുടങ്ങുന്നു എന്നതല്ല, എവിടെ എത്തിച്ചേരുന്നു എന്നതാണ് പ്രധാനം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പുഞ്ചിരിയോടെ നേരിട്ട് കയ്യുറകൾ കൊണ്ട് അവൾ ലോകത്തെ അളന്നു. അവളുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. തോൽവിയിൽ തളരാതെ, വിജയത്തിൽ അഹങ്കരിക്കാതെ മുന്നോട്ടു പോകാനുള്ള പാഠം. ആ മണിപ്പൂരിന്റെ മകൾ ഇന്നും ഇന്ത്യയുടെ അഭിമാന താരമായി മിന്നുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാകട്ടെ, നമ്മുടെ പോരാട്ടം ശക്തമാകട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമേ രാത്രിയിലേക്ക് സ്വാഗതം. പണ്ടാണ് കൂട്ടായണിമൂട്ടിൽ നിന്ന് ഏതാണ്ട് വെള്ളൂപ്പാറ വരെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും നിരന്ന വയലുകളായിരുന്നു. കൂട്ടായണിമൂട്, കാലംപാറ, പാറക്കട, ഞെട്ടയംവിളാകം, വെള്ളൂപ്പാറ. കേട്ടാ തോന്നും 500 മീറ്ററിനിടയിൽ ഇത്രയും സ്റ്റോപ്പുകളൊന്നും. ബസ് സ്റ്റോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. കമ്പനിമുക്ക് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഞെട്ടയംവിളാകത്തായിരുന്നു. പിന്നെയുള്ളത് വെള്ളനാട് ജംഗ്ഷനിലാണ്. അന്ന് ജംഗ്ഷന് പേര് അമ്പലമുക്കെന്നായിരുന്നു. ഇന്നത് ടൗണായി. പാറക്കട മുതൽ ഞെട്ടയംവിളാകം വരെ ശരിക്കും റോഡിൻ്റെ രണ്ട് വശങ്ങളും വയല് തന്നെയായിരുന്നു. ഗ്രാമത്തിൻ്റെ എല്ലാ പച്ചപ്പും സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അനാദിയായ പച്ചപ്പ്, അങ്ങനെ വേണം പറയാൻ. അങ്ങനെയായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ എന്ന് കവി പറയുന്നതുപോലെ ഒരു നാട്. നോക്കി നോക്കിയിരിക്കെ നാട് പക്ഷേ നഗരമാവുകയാണ്, നഗരമായി മാറുകയാണ്, നഗരമാക്കുകയാണ്. ഒരു പാട്ട് കേട്ടാലോ?

റോഡിലൂടെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഞങ്ങളെ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലെ എല്ലാവർക്കും നന്നായിട്ടറിയാമായിരുന്നു. പഞ്ചായത്ത് കിണറിന് നേരെ മുൻവശം രാധാകൃഷ്ണൻ എൻ്റെ കടയാണ്. ഒരറ്റത്ത് അപ്പടിമാമൻ്റെ ചായക്കട, മറ്റേ അറ്റത്ത് കലാ റെക്രിയേഷൻ ക്ലബിൻ്റെ ഓഫീസ്, നടുക്ക് തമ്പിയണ്ണൻ്റെ തുണിക്കട. പണ്ടവിടെ കുട്ടപ്പമാമൻ തയ്യൽക്കട നടത്തിയിരുന്നു, അതുപക്ഷെ എൻ്റെ ഓർമ്മയിലില്ല. കിണറ് കഴിഞ്ഞാൽ വലത്ത് ആദ്യത്തെ വീട് പാവനമാമയുടേതാണ്. അവിടുന്ന് ഹരിച്ചേട്ടനും അനിയനും ഒപ്പം ചേരും സ്കൂളിൽ പോകാനേ. ഏതാണ്ടൊരു കൊച്ചു ജാഥയായാണ് ഞങ്ങളുടെ സ്കൂളിൽ പോക്ക്. തൊട്ടടുത്താണ് തെക്കത്, കൂട്ടായണി മൂടിനെ സർവം കാക്കുന്ന ചാമുണ്ടി, അതും കഴിഞ്ഞ് കാലമ്പാറ, പിന്നെ അങ്ങോട്ട് വയലു മാത്രം. കാലമ്പാറയ്ക്കെതിരെയാണ് പാറക്കട. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പാറയുടെ ചുവട്ടിലായിരുന്നു ആ വീട്. പാറ കാണാനേ ഇല്ല ഇന്ന്, മൺമറഞ്ഞു പോയതുപോലെ, ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമായതുപോലെ. ഗ്രാമത്തിൻ്റെ ഒരു സുന്ദര ചിത്രമായിരുന്നു അത്. ഒരു പാട്ട് കേട്ടാലോ?

0: ആരും ബന്ധുക്കളൊന്നുമായിരുന്നില്ല. എന്നാലും ബന്ധുക്കളെക്കാൾ അടുപ്പമായിരുന്നു. എല്ലാവരെയും അറിയാമായിരുന്നു. അജ്ഞേയമായ ഒരു പാരസ്പര്യം എല്ലാവരും തമ്മിലുണ്ടായിരുന്നു. പച്ചവയലും പച്ചയായ മനുഷ്യരും ചേർന്ന ഒരു വല്ലാത്ത സൗന്ദര്യം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന സമരസം അതിന്നില്ല, തീരെയില്ല. റോഡിൽ വെച്ച് പരസ്പരം കണ്ടാൽ എവിടെ പോകുന്നുവെന്ന ചോദ്യവുമില്ല. പണ്ടങ്ങനെയല്ല. ഒരു മൈലിനിടയിൽ ഒരു പത്തു പേരോടെങ്കിലും പറയേണ്ടതായി വരും, മുക്കുവരെ പോകുന്നുവെന്ന്. അമ്പലം മുക്കുവരെ എന്ന് തീർത്തു പറയില്ല. മുക്ക് സ്വന്തം മുക്കായിരുന്നു. വൈകുന്നേരത്തെ മുക്ക് നടത്തുകളിലെ പ്രധാന ലക്ഷ്യം ദോശയും ആംപ്ലേറ്റും തന്നെയായിരുന്നു. ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ആംപ്ലേറ്റ് തന്നെ. അന്ന് നിങ്ങൾക്കറിയുമോ, എൻ്റെ നാട്ടിലെ ആളുകൾ കുട്ടണ്ണൻ്റെ ദോശയ്ക്കും ആംപ്ലേറ്റിനും അഡിക്റ്റായിരുന്നു. എന്നാൽ അധികം ആരും ലഹരിക്ക് അടിമകളുമായിരുന്നില്ല. ഒരു പാട്ട് കേട്ടാലോ?
1: നാടുകാണി ചുരത്തിന്റെ നെറുകയിൽ നിന്നു കൊണ്ടൻ നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ. പട്ടുമെത്ത പട്ടുമെത്ത തല്ലയെണ്ണ പങ്കയിട്ട് കൊങ്ക രണ്ടും ആട്ടിയുറക്കിട്ട പൊന്നും ദേഹത്ത്, ആ പച്ച മണ്ണിൽ കിടത്തിട്ട് മണ്ണുമിട്ട് മടങ്ങുമ്പോൾ കർമ്മം ചെയ്യാൻ ആരുമില്ല സ്ഥാനത്ത്. കഷ്ടം കർമ്മം

അമ്പലമുക്കിൽ അന്ന് അധികം കടകളൊന്നുമില്ല. മുകുന്ദണ്ഡന്റെ സ്റ്റേഷനറി കട, അവിടെയാണ് ഇന്ന് ഇന്ദിരയുടെ വലിയ ഷെയ്പ്പൊന്നുമില്ലാത്ത പ്രതിമ ഇരിക്കുന്നത്. ആരുടെ പ്രതിമയുണ്ടാക്കിയാലും അതിനൊരു ശില്പചാരുതയുണ്ടാവണം അല്ലേ? പിന്നെ ഏക ആശ്വാസം എന്നത് തമലത്തൊക്കെ ഇരിക്കുന്ന പ്രതിമയെക്കാളൊക്കെ ലുക്കിൽ ഇന്ദിരയെ ഓർമ്മിപ്പിക്കുന്ന പ്രതിമയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് എന്നതാണ്. അതുപോട്ടെ, പറഞ്ഞു വന്നത് മുകുന്ദണ്ഡന്റെ സ്റ്റേഷനറി കടയെക്കുറിച്ചാണ്. കൃത്യം ആ സ്ഥലത്താണ് ഇപ്പോൾ ദീപുവിൻ്റെ മൊബൈൽ കട. ഇപ്പോഴത്തെ മാർജിൻ ഫ്രീ മാർക്കറ്റ് ഇരുന്നിടത്ത് അന്നൊരു ചായക്കടയുണ്ടായിരുന്നു, സുകുമാരമാമൻ്റെ ചായക്കട. ഓലപ്പുരയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പ്രത്യേക സൗന്ദര്യമായിരുന്നു ആ കടയ്ക്ക്. എല്ലാ എണ്ണ പലഹാരങ്ങൾക്കും പ്രത്യേക രുചിയായിരുന്നു. ഇന്നും ആ രുചി നാവിലുണ്ട്. അന്നൊന്നും ചിക്കൻ കറിയും വറുത്തതൊന്നും അത്ര വ്യാപകമായിരുന്നില്ല. ദോശയും ചമ്മന്തിയും രസവടയും രണ്ട് പപ്പടവും ഒരു ആംപ്ലേറ്റും ചൂട് ചായയും പിന്നെ ഒരു രസവട കൂടിയായാൽ അമൃതയത്തായിരുന്നു. ആ ചായക്കട കോമ്പിനേഷനാണ് പിൽക്കാലത്ത് തട്ടുകടകൾ അതേപടി കോപ്പിയടിച്ചത്. ഒരു പാട്ട് കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ಪವನಲೋಲನಾಯೇಗನಾಯಿ ಪೋವುಗ ಪೋವುಗ ಜೀವನಾದ
1: ചിക്കനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഏറ്റവും നല്ല ചിക്കൻ കറി കഴിച്ചത് കട്ടച്ചക്കുഴിയിൽ നിന്നായിരുന്നു. അതങ്ങ് ബാലരാമപുരത്തല്ലേ. നാട്ടിൽ നല്ല ചിക്കൻ കറി ഇപ്പൊ സുലഭമാണ്. എന്നാലും അമ്മ ഹോട്ടലിലെ ചിക്കൻ തോരനും കറിയും ഒന്ന് വേറെ തന്നെയാണ്. നാലുമുക്കിൽ രവി നല്ല ഒന്നാം തരം ചിക്കൻ പെരട്ട് വയ്ക്കും, നല്ല നാടൻ ചിക്കൻ പെരട്ട്. ആംപ്ലേറ്റിന്റെ പേറ്റന്റ് ഇന്നും കുട്ടമാമന്റെ കടയ്ക്ക് തന്നെ. ഗ്രാമം അതിന്റെ രുചി മറക്കില്ല. പക്ഷെ തമ്മിൽ അറിയാത്തവരും അറിയേണ്ടതില്ലാത്തവരുമായി ഞങ്ങളും മാറുകയാണ്. കണ്ടാലും വിശേഷങ്ങൾ ചോദിക്കാത്തവരായി ഞങ്ങളും പരിഷ്കരിക്കപ്പെടുകയാണ്. പുതിയ മക്കൾക്ക് ആരെയും അറിഞ്ഞുകൂടാ. എന്നാലും പഴയ ആളുകൾ, അവർക്ക് അടിസ്ഥാനപരമായ വലിയ മാറ്റമൊന്നുമില്ല. ഒരു പേന വാങ്ങാൻ ചെന്നാൽ ജയചന്ദ്രയിലെ മാമൻ കുശലം ചോദിക്കുന്നു, കാണാറേ ഇല്ലല്ലോ എന്ന് പരിഭവം പറയുന്നു. റോഡിൽ വെച്ച് കണ്ടാൽ പാട്ടുകുട്ടനും ഇവിടെയൊക്കെ ഉണ്ടോടെ എന്ന് കളിയാക്കി ചോദിക്കുന്നു. പപ്പനും ശബരിയും വിമലും ഗായത്രിയും ചക്കരയും എല്ലാവരും ചേർന്ന് ജംഗ്ഷൻ ജീവസുറ്റതാക്കുന്നു. ഒരു പാട്ട് കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? സംഘർഷങ്ങൾ തീരെയില്ലാത്ത നാടാണ്. വെള്ളനാട്ടമ്മ കാക്കുന്നത് കൊണ്ടാണ് അങ്ങനെയെന്ന് കെ ജി മാമൻ പറഞ്ഞു. ഗ്രാമത്തിൻ്റെ ശക്തി ചൈതന്യമായി ആളുകൾ അമ്മയെ കാണുന്നു. എൻ്റെ ഓർമ്മയിലുള്ള ഏക സംഘർഷം ഒരു രാഷ്ട്രീയ സംഘർഷമാണ്, 2000 മുമ്പ്. അതല്ലാതെ വലിയ ഒരു സംഘർഷവും ഓർമ്മയിലില്ല. ഗ്രാമത്തിൻ്റെ ഐക്യവും സന്തോഷവും പാരസ്പര്യവുമാണ് അതിൻ്റെ പ്രധാന കാരണം. ആ വിശുദ്ധിയെ കൈവിടാൻ വയ്യ. ആ വിശുദ്ധി കൈവിട്ട് ഗ്രാമത്തെക്കുറിച്ച് ഓർക്കാനും വയ്യ. ഒരു പാട്ട് കേട്ടാലോ?
1: അടി തമരടിക്ക.

ലോകത്തിലെവിടെ നിന്നും കരുണാസായ റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായ റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായ റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായ റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ചിലരെങ്കിലും ഗ്രാമം നഗരമാകണമെന്ന് ആഗ്രഹിക്കുന്നു. സാധാരണ അങ്ങനെ ആഗ്രഹിക്കുന്നവർ കച്ചവടക്കാരാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ കച്ചവടക്കാർക്കും നന്നായിട്ടറിയാം അവർക്ക് കിട്ടേണ്ട കച്ചവടം എല്ലാ ദിവസവും കിട്ടുമെന്ന്. പണ്ട് ഉത്സവം ഞങ്ങളുടേത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പകിട്ടൊക്കെ വലുതായി. ആളുമാരവവും വെട്ടവും വെളിച്ചവും ശബ്ദവും ഒക്കെയായി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പോലെ. വലിയ ഏതോ വ്യാപാരം നടക്കുന്ന പോലെ. എന്നാലും അമ്മ നമ്മുടെ അമ്മ തന്നെയാണല്ലോ. ഒരു പാട്ട് കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആത്മബന്ധങ്ങൾ നിരാശാജനകമായി കൊണ്ടിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാലും ശുദ്ധവായുവിന് ഒരു കുറവുമില്ല, ശുദ്ധജലത്തിനും കുറവില്ല തന്നെ. പച്ചക്കറി പക്ഷേ കൃഷി തീരെയില്ല തന്നെ. ഒരു മുറം പച്ചക്കറിയും മട്ടുപ്പാവുമൊന്നും അധികം ക്ലച്ച് പിടിച്ചില്ല എന്ന് വേണം പറയാൻ. വീട് വച്ചാൽ അതിനു മുമ്പേ കിണർ കുഴിക്കുന്ന സ്വഭാവത്തിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തൊക്കെയോ ഇപ്പോഴും ബാക്കിയുണ്ട്. അശരീരി പോലെ ഒരു കവിത കേൾക്കുന്നു, ബാക്കി വല്ലതുമുണ്ടോ? പുന്നലൂർ ബാലൻ്റെ കവിതയാണ്, ബാക്കി വല്ലതുമുണ്ടോ? ഉണ്ട്. നാഗരികതയുടെ ആരവങ്ങൾ ആകാശത്തിനുമേൽ മുഴങ്ങിയാലും എൻ്റെ ഭൂമിയുടെ തണുപ്പിൽ ഞാനിപ്പോഴും ഒരു തുമ്പിയൊച്ച കേൾക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഒരു തുമ്പപ്പൂ കാണുന്നുമുണ്ട്. ഞാനിപ്പോഴും ഒരു വാഴക്കൂമ്പിൻ്റെ തേൻ നുണയ്ക്കുന്നുണ്ട്. ഒരു പൂവാങ്കുരുന്ന് ഇപ്പോഴും എന്നെ തലോടി പോകുന്നുണ്ട്. കൈതപ്പൂവിൻ്റെ മണമുള്ള നിലാവ് എന്നെ വന്ന് മൂടുന്നുണ്ട്. ഞാനും നിങ്ങളും ഇവിടെ തന്നെയുണ്ട്. കാരണം എൻ്റെയും നിങ്ങളുടെയും ഈ മരത്തിൻ്റെയും വേരുകൾ ഈ മണ്ണിൽ തന്നെയല്ലേ? ഈ മണ്ണില്ലാതെ, ഈ മണ്ണിനെ സ്നേഹിക്കാതെ നമ്മൾ എങ്ങോട്ട് പോകാനാണ്? ഒരു പാട്ട് കൂടി കേട്ടാലോ?

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നന്നായി ഉറങ്ങിയാലല്ലേ നന്നായി ഉണരാൻ പറ്റൂ? നന്നായി ഉണർന്നാലല്ലേ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ? ഏറെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഓരോ ജന്മത്തിൻ്റെയും ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ സുഖസുഷുപ്തി, ശുഭരാത്രി. നാളെ വീണ്ടും കേൾക്കാം. അതുവരെ വിട പറയുന്നു സന്തോഷപൂർവ്വം, സ്നേഹത്തോടെ, മധുജൻ.